ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 12, കൊല്ലവർഷം 1202, കന്നിമാസം 18-ാം തീയതി, 2026 ഒക്ടോബർ 4 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്.
1: ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സാധനയിൽ ഗാന്ധിജി 11 വ്രതങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അഹിംസ, സത്യമസ്തേയ, ബ്രഹ്മചര്യമസംഗ്രഹ, ശരീരശ്രമ അസ്വാദ, സർവത്ര ഭയവർജന, സർവധർമ്മീ സമാനത്വ, സ്വദേശീ സ്പർശഭാവന. ഇതിൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അസംഗ്രഹം എന്നിവ ചിരപ്രതിഷ്ഠിതങ്ങളാണല്ലോ. ഗാന്ധിജി 6 പുതിയ വ്രതങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ശരീരശ്രമം, അസ്വാദ്, ഭയവർജനം, സർവധർമ്മ സമാനത്വം, സ്വദേശി, സ്പർശഭാവന എന്നിവ. സമൂഹമധ്യത്തിൽ നിന്നുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായുള്ള തപാനുഷ്ഠാനത്തിൽ ഇവ അനുപേക്ഷണീയമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മനുഷ്യൻ ശരീരപ്രയത്നം ചെയ്തു വേണം ആഹാരം സമ്പാദിക്കാൻ എന്ന തത്വം ആദ്യമായി ഊന്നിപ്പറഞ്ഞത് ബോണ്ടരേഫ് എന്ന റഷ്യൻ ലേഖകനാണ്. ടോൾസ്റ്റായ് ആ ആശയം സ്വീകരിച്ച് വിപുലമായ പ്രചാരം നൽകി. ടോൾസ്റ്റായിൽ നിന്ന് ഈ തത്വം ഗ്രഹിച്ച മഹാത്മജി ഇതേ ആശയം തന്നെയാണ് ഗീതയിൽ 3 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. യജ്ഞം അനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. യജ്ഞം എന്ന പദത്തിന് അധ്വാനത്തിലൂടെ ആഹാരം നേടുക എന്ന വ്യാഖ്യാനമാണ് ഗാന്ധിജി നൽകിയത്. ഗാന്ധിജി പറയുന്നു, ശരീരാധ്വാനം ചെയ്യാത്ത ഒരാൾക്ക് ആഹാരം കഴിക്കാൻ അവകാശമുണ്ടാവുന്നതെങ്ങനെ? ബൈബിളിൽ പറയുന്നു, നെറ്റിയിലൂടെ വിയർപ്പൊഴുക്കി നീ ആഹാരം കഴിക്കുക എന്ന്. രാപകൽ കിടക്കയിൽ കിടക്കുകയും അവിടെ കിടന്നു തന്നെ ആഹാരം കഴിക്കുകയും ചെയ്യുന്ന യക്ഷപ്രഭുവിന് വളരെ നാൾ അവിടെ കഴിഞ്ഞുകൂടാൻ ഒക്കുകയില്ല. അയാൾക്ക് പെട്ടെന്ന് ജീവിതം മുഷിഞ്ഞു പോകും. അതുകൊണ്ട് അയാൾ കായിക വ്യായാമത്തിലൂടെ വിശപ്പ് വളർത്തിയെടുക്കുകയും അങ്ങനെ സ്വയം ഭക്ഷണം കഴിക്കാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യുന്നു. അപ്പോൾ ധനികനായാലും ദരിദ്രനായാലും എല്ലാവരും ഏതെങ്കിലും രീതിയിൽ വ്യായാമം ചെയ്തേ തീരുമെങ്കിൽ ആ വ്യായാമത്തിന് ഉൽപ്പാദനക്ഷമമായ ഒരു പ്രവൃത്തിയുടെ രൂപം എന്തുകൊണ്ട് നൽകിക്കൂടാ? കൃഷിക്കാരനോട് പ്രാണായാമം ചെയ്യാനോ മാംസപേശികൾ ഇളക്കാനുള്ള വ്യായാമം ചെയ്യാനോ ആരും ആവശ്യപ്പെടാറില്ല. മനുഷ്യരാശിയിൽ 10-ന് 9 ഭാഗവും കൃഷിയോ മറ്റ് ദേഹാധ്വാനപരമായ ജോലിയോ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. ശേഷിച്ച 10-ൽ 1 ഭാഗം ആളുകൾ കൂടി ഭൂരിപക്ഷത്തിൻ്റെ മാതൃക സ്വീകരിക്കുമെങ്കിൽ ലോകം എത്രയോ ആരോഗ്യവും സന്തുഷ്ടവും സമാധാനപൂർണവുമായിരുന്നേനെ. പദവിയെ ചൊല്ലിയുള്ള ഗർഹണീയമായ പരിഗണനാഭേദങ്ങളെല്ലാം അവസാനിക്കും. അധ്വാനം എല്ലാവരുടെയും പൊതുധർമ്മമാകണം. ദരിദ്രർക്ക് ധനികരെ അസൂയയാണ്. എല്ലാവരും ആഹാരം തേടുന്നതിന് പണിയെടുക്കുമെങ്കിൽ പദവ്യത്യാസങ്ങൾ തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. അവരവർക്ക് വേണ്ട ഭക്ഷണത്തിന് മാത്രം ജോലി ചെയ്തു തുടങ്ങിയാൽ എല്ലാവർക്കും ഭക്ഷണവും വിശ്രമവും ലഭിക്കും. ഈ അധ്വാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം. മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നതിന് പകരം ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കും. അപ്പോൾ ഭക്ഷണരീതി ലളിതമാകും, രോഗങ്ങൾ കുറയും, സാമ്പത്തിക അസമത്വങ്ങൾ മാറും. ഇങ്ങനെ ഗാന്ധിജി ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന എത്ര ഉന്നതനും തോട്ടിപ്പണി വരെയുള്ള ജോലികൾ ചെയ്യണമായിരുന്നു. സമൂഹത്തിന് ആവശ്യമുള്ള തൊഴിലാണ് ഒരു ന്യായാധിപനും പ്രൊഫസറും ഡോക്ടറുമൊക്കെ ചെയ്യുന്നതെങ്കിലും അവരുടെയും ആഹാരം ചിലരുടെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ. അതുകൊണ്ട് പ്രതീകാത്മകമായെങ്കിലും പശ്ചാത്താപ രൂപത്തിലെങ്കിലും ഇക്കൂട്ടർ ദിവസം 1 മണിക്കൂറെങ്കിലും ഉൽപ്പാദനപരമായ കായികാധ്വാനം അനുഷ്ഠിക്കണമെന്നാണ് ഗാന്ധിജിയുടെ പക്ഷം. ദീർഘമായ ഉപവാസം കൊണ്ട് ക്ഷീണിതനായ അവസരങ്ങളിൽ പോലും ഗാന്ധിജി നിത്യേന ചർക്കയിൽ നൂല് നൂൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് വസ്ത്രത്തിന് ആവശ്യമുള്ള നൂൽ സ്വയം നൂത്തുണ്ടാക്കിയിരുന്നു. ഗാന്ധി മാർഗജാതികൾ എന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനപരമായ ശരീരശ്രമം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് വെള്ളക്കാളർ ഉദ്യോഗമാണ്. ദേഹാധ്വാനം കഴിവതും കുറഞ്ഞിരിക്കണം.

0: വീടുകളിൽ അധ്വാനപരമായ ജോലിയെല്ലാം സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്നു. അമ്മയെയും ഭാര്യയെയും വളരെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇക്കാര്യത്തിൽ മനസാക്ഷിക്കുത്തില്ല. ഗാന്ധിജി ഇതെല്ലാം ഹിംസയായി കണ്ടു. സത്യസാക്ഷാത്കാരത്തിന് ഉള്ള പ്രതിബന്ധങ്ങൾ. അഹിംസാത്മകമായ സർവോദയ സമൂഹത്തിൽ എല്ലാവരും തൊഴിലാളികളാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കെ ജനാർദ്ദനൻ പിള്ള. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യാപാരം, നിക്ഷേപം, ഊർജം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം പ്രധാനമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ബന്ധങ്ങളെക്കുറിച്ച് ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസനത്തിന് മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും ഗവൺമെന്റിനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് സൈബർ പാർക്കിൽ സൈബർ ടവർ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി. പാലക്കാട്ട് പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഷൊർണൂരിൽ 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ ഫോറം 46th സംസ്ഥാന സമ്മേളനം ഇന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ. മന്ത്രി കെ എ തുളസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുല്യത അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ പരിശീലന മൊഡ്യൂൾ നിർമ്മാണ ശില്പശാലയ്ക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ദണ്ഡ ഇന്ത്യയുടെ പതാക വഹിക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ വൃന്ദാവനം എന്ന കവിത, ആലാപനം രവിശങ്കർ, ഉദയഗീതം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 160-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ

ഇന്നത്തെ സ്വർണവില 10:31 ഓർമ്മച്ചപ്പ് തുടരും. 11:02 ബാലലോകം. തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് അതിഥി കൃഷ്ണ അവതരിപ്പിക്കുന്ന കവിത. പഞ്ചാര മിഠായി. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം, ഇതേക്കുറിച്ച് ഡോക്ടർ ബി.വി. വിനയ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർ പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 യു ആർ വോയിസ്. അഞ്ച്:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. നാടൻ പശുവളർത്തലിലും ജൈവകൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക വീണ രാജ്കുമാറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ, പാപനാശം അശോക് രമണി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ വൃന്ദാവനം എന്ന കവിത പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

0: ഇനി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് എം ഇ ചെറിയാൻ രചന നിർവഹിച്ച ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
1: അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലസന്റ പ്രിവിയ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല. അപ്പൊ നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ഡ്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: സമയം 6:30. പ്രഭാതഭേരി.

ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിന് സർക്കാർ അന്തിമ അനുമതി നൽകി. 271 കോടിയുടെ പദ്ധതിയാണിത്. പിഎംശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ തിടുക്കപ്പെട്ട തീരുമാനം വേണ്ടെന്ന നിലപാടിൽ കേരള സർക്കാർ. മന്ത്രിസഭാ ഉപസമിതി അന്തിമയോഗം ഉടനുണ്ടാവില്ല. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളിലെ ക്രമക്കേടിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ ശാസ്തമംഗലം കൌൺസിലറും മുൻ ഡിജിപിയുമായ ആർ ശ്രീലേഖ മേയർക്ക് രാജിക്കത്ത് നൽകി. വ്യക്തിപരമായ കാരണങ്ങളെന്നാണ് വിശദീകരണം. റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നതായി യുക്രൈൻ വെളിപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മലയാളി താരം സഞ്ജു വി സാംസൺ കരിയറിലെ ആദ്യ സ്വർണത്തിന് ഉടമയായി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നിലനിർത്തി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ വിൻഡീസ് ഇന്ത്യയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പരമ്പര നേരത്തെ തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു.

0: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വീക്ഷണം സീനിയർ റിപ്പോർട്ടർ AR ആനന്ദ്.
1: ദുബായിൽ നിന്നും 174 യാത്രക്കാരുമായി ടെല്ലവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിൽ പൈലറ്റിന് നേരെ കത്തിയാക്രമണം ഉണ്ടായതാണ് പോയ വാരത്തെ പ്രധാന വാർത്ത. ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഒമാൻ സ്വദേശിയായ സഹ പൈലറ്റ് കുത്തുകയായിരുന്നു. ഇതോടെ ജോർദാൻ വ്യോമപരിധിയിൽ വെച്ച് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി. യാത്രക്കാരായിരുന്ന രണ്ട് പൈലറ്റുമാർ കോക്പിറ്റിലെത്തി നിയന്ത്രണം വീണ്ടെടുത്തു. സംഭവത്തിൽ UAE അന്വേഷണം പ്രഖ്യാപിച്ചു. കടലാസ് ഉപയോഗം കുറച്ച് പൂർണ്ണമായും ഡിജിറ്റലാകാൻ കേരള പോലീസ്. കുറ്റപത്രം മുതൽ FIR വരെയുള്ള രേഖകളുടെ പകർപ്പ് പരമാവധി കുറയ്ക്കാൻ ADGP മാരുടെ യോഗം തീരുമാനിച്ചു. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ സംഭവം നടന്ന് 11 വർഷത്തിനു ശേഷം വിചാരണ തുടങ്ങുകയാണ്. നവംബർ 3 തിരുവനന്തപുരം CJM കോടതിയിലാണ് വിചാരണ. ഒന്നാം സാക്ഷിയായ മുൻ നിയമസഭാ സെക്രട്ടറി PD ശാർങ്ങധരനെ ആദ്യ ദിവസം വിസ്തരിക്കും. മുണ്ടംവേലി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തും. മിന്നൽ പരിശോധനയിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരവകുപ്പ് ഇതിന് അനുമതി നൽകി. കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ജീവനക്കാരൻ സന്തോഷ് അന്തരിച്ചു. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾക്കും അദ്ദേഹം അന്ത്യകർമ്മങ്ങൾ ഒരുക്കിയിരുന്നു. മരിച്ചാലും മനുഷ്യന് അന്തസ്സുണ്ടെന്ന് ഓർമ്മിപ്പിച്ച വ്യക്തിയായിരുന്നു സുരേഷ്. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. രോഗികളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നതും ചികിത്സാ ചെലവിലെ സുതാര്യതയില്ലായ്മയും തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു.

ഇറാനുമായുള്ള യുദ്ധം അതിവേഗം അവസാനിക്കുമെന്നും ഇതിനു പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെയിടിയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളിലെ ഏറ്റവും അപകടകാരിയായ തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് രാസലഹരി വൻതോതിൽ കടത്തിയിരുന്ന പ്രധാന കണ്ണിയാണ് ഇതോടെ പിടിയിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങൾ എന്നത് ചരിത്രമായി. നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. 2027 പുരുഷ ഏകദിന ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഇന്ത്യ തങ്ങളുടെ കന്നി മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയാണ് നേരിടുന്നത്. 7 കേപ് ടൌണിലാണ് പോരാട്ടം നടക്കുന്നത്. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. 65 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ കൊച്ചി വേദിയാകും. 4 മുതൽ 8 വരെയാണ് കലോത്സവം. മറൈൻ ഡ്രൈവാണ് മുഖ്യവേദി. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ വിളംബര ജാഥ നഗരത്തിൽ നടന്നു. സംഘാടക സമിതി രൂപീകരണവും പൂർത്തിയായി. വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്കും കൃഷിനാശമുണ്ടാക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം 100% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ റിപ്പോർട്ടർ ടിവി ഓഫീസിൽ ഗൂഢാലോചന നടത്തിയെന്ന പരാതി തനിക്ക് ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. ഇതിൽ ആഭ്യന്തരവകുപ്പിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. 12 38 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റുകൾ നേടി. LDFന് 18 സീറ്റുകൾ ലഭിച്ചു. 1 സീറ്റ് NDAക്കാണ്. ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയാനുള്ള ട്രോപോണിൻ ടി പരിശോധന BPL വിഭാഗക്കാർക്ക് സൗജന്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ SFI പ്രവർത്തകർ കല്ലെറിഞ്ഞത് തലസ്ഥാനത്ത് വലിയ സംഘർഷത്തിന് ഇടയാക്കി. യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിന് സമീപം ഇരുകൂട്ടരും തെരുവിൽ ഏറ്റുമുട്ടിയതോടെ നഗരം യുദ്ധക്കളമായി. മുൻമന്ത്രി MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു. ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജനെ ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായും നിയമിച്ചു. ഇരുവർക്കും ക്യാബിനറ്റ് റാങ്കുണ്ട്. കേരളത്തെ മാലിന്യമില്ലാത്ത സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബാങ്കുകളിൽ ആഴ്ചയിൽ 5 പ്രവൃത്തിദിനം വേണമെന്ന ജീവനക്കാരുടെ ആവശ്യം ചർച്ച ചെയ്യാൻ 12 ഉന്നതതല സമിതി രൂപീകരിച്ചു. മാനേജ്മെന്റുകളും ജീവനക്കാരുടെ സംഘടനകളും ചേർന്നാണ് സമിതി രൂപീകരിച്ചത്. രാജ്യ തലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ സുപ്രീംകോടതി ഇടപെട്ടു. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണ സംവിധാനത്തിന്റെയും വീഴ്ചയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2012 നിർഭയ കേസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. പഞ്ചാബിലെ ലൌലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് സർവകലാശാല 10 ദിവസത്തേക്ക് അടച്ചു. മിഡ്ടേം പരീക്ഷകൾ മാറ്റിവെച്ചു. ഗേൾസ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന സമൂഹമാധ്യമ പ്രചാരണമാണ് ശനിയാഴ്ച അർദ്ധരാത്രി തുടങ്ങിയ സംഘർഷത്തിന് കാരണം. ക്യാമ്പസിന്റെ സുരക്ഷ ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ്. മരുന്നുകളുടെ അമിതവും അവ്യക്തവുമായ വിലനിർണ്ണയം സാധാരണക്കാർക്ക് വലിയ ദുരന്തമുണ്ടാക്കുന്നുവെന്ന് സുപ്രീംകോടതി പറഞ്ഞു. MRP ആശുപത്രികൾ ഈടാക്കുന്ന തുകയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൌണ്ട് തുടങ്ങുന്നത് പൂർണ്ണമായും തടയാൻ IT ചട്ടങ്ങളിൽ ഉടൻ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. CBSEയുടെ ത്രിഭാഷാ നയത്തിൽ 7-ാം ക്ലാസ്സുകാർക്ക് നൽകിയ ഇളവുകൾ 6-ാം ക്ലാസ്സുകാർക്കും നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. SIR തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ തിരുത്തലുകൾ വരുത്തി. SIR പൂർത്തിയായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ വോട്ടർമാർ ഇനി ഡിക്ലറേഷൻ ഫോം നൽകേണ്ടതില്ല. ഫോം 6

0: എന്നിവരടങ്ങിയ ടീമാണ് സ്വർണം നേടിയത്. പുരുഷ ലോങ് ജമ്പിൽ മലയാളി താരം മുരളി ശ്രീശങ്കർ 8.17 മീറ്റർ ചാടി വെള്ളി നേടി. കാലിന് പരിക്കേറ്റതിനാൽ അവസാന രണ്ട് ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിരുന്നു. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ വെങ്കലം നേടിയ വിദ്യാ രാംരാജ് പി ടി ഉഷയുടെ 42 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി. അമ്പെയ്ത്തിൽ 4, ബോക്സിംഗിൽ 3 സ്വർണവും ഇന്ത്യ നേടി. വനിതാ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. 16 സ്വർണം, 25 വെള്ളി, 35 വെങ്കലം എന്നിങ്ങനെ 76 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 5ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. ക്രിക്കറ്റിൽ വിൻഡീസിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് റെക്കോർഡ് റൺ ചേസ് വിജയം. 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് 405 റൺസ് എടുത്തു. മറുപടിയായി ഇന്ത്യ 43.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 406 റൺസ് നേടി. ശുഭ്മൻ ഗിൽ ഇരട്ട സെഞ്ചുറിയും രോഹിത് ശർമ്മ സെഞ്ചുറിയും നേടി. ഇതോടെ 3 മത്സര പരമ്പര 2-0 ഇന്ത്യ സ്വന്തമാക്കി.
1: വാർത്താവലോകനം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് വീക്ഷണം സീനിയർ റിപ്പോർട്ടർ AR ആനന്ദ്.
1: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.

0: മനസ വാച കർമ്മണ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിലെ മറ്റു പരിപാടികൾ കേൾക്കാം. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാടിന്റെ വികസനത്തിന് മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്തു നിർത്തുന്ന സമീപനമായിരിക്കും ഗവൺമെന്റിന്റേതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൈബർ പാർക്കിൽ സൈബർ ടവറിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യകൾക്കും പരീക്ഷണങ്ങൾക്കും മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുകയാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തിരുവനന്തപുരത്തോടും കൊച്ചിയോടും ഒപ്പം ഐ ടി സാങ്കേതിക രംഗത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രധാന ഐ ടി ഡെസ്റ്റിനേഷനായി കോഴിക്കോടിനെ മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും കൊച്ചിയിൽ ഇൻഫോ പാർക്കും യാഥാർത്ഥ്യമായതുപോലെ കേരളത്തിന്റെ അടുത്ത പ്രമുഖ ഐ ടി ഡെസ്റ്റിനേഷനായി കോഴിക്കോട് മാറും എന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഡ്രഡ്ജിംഗ്, ലൈറ്റിംഗ്, റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങൾ ഹാർബറിൽ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. 235 മീറ്ററിൽ പുതിയ പുലിമുട്ടും 500 മീറ്റർ എൽ ആകൃതിയിൽ ഫിഷറി ബർത്തും നിർമ്മിക്കുമെന്നും അറിയിച്ച മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് യു ഡി എഫ് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പാലിക്കുന്നതെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെയും IHRDയുടെ 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി രാജ്യത്തിന് മാതൃകയാക്കാവുന്ന രീതിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. കേവലം സംസ്കരണ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാ പാർക്ക് കൂടിയായി ഞെളിയൻ പറമ്പിനെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി കോർപ്പറേഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന 125 ടൺ പ്ലാന്റിന്റെ മാതൃകയിൽ ഞെളിയൻ പറമ്പ് പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത് സ്ഥലം വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഗവൺമെന്റെന്നും എറണാകുളം, മഞ്ചേരി ഉൾപ്പെടെ 50 കേന്ദ്രങ്ങളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും കെ എം ഷാജി അറിയിച്ചു. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന് നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ഫുള്ളിയിങ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. പാലക്കാട് പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി. 15 താഴെ കുടുംബങ്ങൾ മാത്രം കഴിയുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. കോഴിക്കോട് കൂമ്പാറ റോഡിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രി ടി സിദ്ദിഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച 11 പ്രായമായ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം കാളികാവിൽ നിന്നും കോഴിക്കോട് കക്കാടം

0: പൂയിലേക്ക് പോയ ട്രാവലറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 23 പേർക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കാനും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കാനും സൗകര്യമൊരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തെക്കുറിച്ചാണ്.
1: ടെക് നഗരമായ ബംഗളൂരുവിനെ ഇന്ത്യയിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ കാർഗോ ഹബ്ബായി കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 4 കോടിയിലധികം പേരാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% വർധനയാണുണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2.8 ലക്ഷം സർവീസുകളാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന വിപണികളുമായി ബിസിനസ്സുകളെ ബന്ധിപ്പിക്കുന്ന 5 ലക്ഷം മെട്രിക് ടണ്ണിലധികം കാർഗോ കൈകാര്യം ചെയ്യാനും വിമാനത്താവളത്തിന് സാധിച്ചു. ആധുനിക ചെക്ക് ഇൻ ബാഗേജ് സൌകര്യങ്ങൾ, ഫ്ളൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ, ലോഞ്ചുകൾ, മികച്ച ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയവ കെമ്പഗൌഡ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകളാണ്.
0: വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 21 രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളടങ്ങിയ ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJP MP ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ശശി തരൂരിനെയും സ്പീക്കർ നിയമിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 2 ആഴ്ചയിലേറെ നീണ്ട ആവേശകരമായ മത്സരങ്ങളുടെ സമാപന ചടങ്ങ് നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 സമാപന ചടങ്ങുകൾ. ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ഷൂട്ടിംഗ് താരം നീരു ദണ്ഡയാണ്. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ അനുമോദിച്ചു. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 5 2 2 ഉൾപ്പെടെ 9 നേടി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തകർത്ത് ഇന്ത്യ സ്വർണ്ണ മെഡൽ നിലനിർത്തി. ഇതോടെ 2028 ലോസ്ആഞ്ചലസ് ഒളിമ്പിക്സ് യോഗ്യതയും രാജ്യം ഉറപ്പാക്കി. നിഷിനിൽ 2020 പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ ഫോറം 46 സംസ്ഥാന സമ്മേളനം തൃശൂർ സെൻറ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇന്ന് ചേരും. മന്ത്രി കെ തുളസി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും എതിരെ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സിംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചു. ഇന്നലെ രാത്രി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. കമൽഹാസൻ അഭിനയിച്ച നിശബ്ദ ചിത്രം പുഷ്പക വിമാനം, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, മകളിർ മട്ടും, മുംബൈ എക്സ്പ്രസ് എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ റാവു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറൽ കെ ജാജുബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തുല്യതാ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ പരിശീലന മൊഡ്യൂൾ നിർമ്മാണ ശില്പശാലയ്ക്ക് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. കോഴിക്കോട് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദു നാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പീൻസിലെ ആസിയാൻ ഇന്ത്യ മാരിടൈം അഭ്യാസത്തിൽ ഇന്ത്യൻ നാവിക കപ്പലുകളായ INS സഹ്യാദ്രിയും INS കുലിഷും പങ്കാളികളായി. ആങ്കേഡ് ഇൻ ട്രസ്റ്റ്, യുണൈറ്റഡ് അറ്റ് സീ എന്നീ വിഷയത്തിലായിരുന്നു അഭ്യാസം. പ്രൊഫഷണൽ ആശയവിനിമയം, പ്രവർത്തന ഏകോപനം, സമുദ്രപരിശീലനം എന്നിവയ്ക്ക് അഭ്യാസം അവസരങ്ങൾ നൽകിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി

പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: ഇന്നത്തെ ചോദ്യം കേൾക്കണ്ടേ? ചോദ്യം ഇതാണ്: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം പറയാം 8 മണിക്ക് ശേഷം.
1: തൃശൂർ ഫാഷൻ മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം
2: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 15 വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റാണുള്ളത്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9446713249 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 6ാം തീയതി കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂട് പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഓഫീസ്

സമയത്ത് 8547070773 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8547837256 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഇനി സസ്യ കീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങളാണ്. മാവിലെ കൊമ്പുണക്കം. വർഷത്തിൽ ഏത് സമയത്തും മരത്തിൽ ഈ രോഗം കാണാൻ കഴിയും. പക്ഷേ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. ചില്ലകളും ശിഖരങ്ങളും പൂർണ്ണമായ ഇലകളും കൊഴിയുന്നതാണ് ഈ രോഗത്തിന്റെ സവിശേഷത. ഇത് മരത്തിനെ തീയിൽ കരിഞ്ഞതുപോലെ തോന്നിപ്പിക്കും. ഈ രോഗം ബാധിച്ച് ഇല തവിട്ടുനിറമാവുകയും അതിന്റെ അരികുകൾ മുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ചില്ലയും ശാഖകളും നശിക്കുകയും ഇലകൾ കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച ചില്ലകളിൽ നിന്നും ശാഖകളിൽ നിന്നും മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള പശ പോലത്തെ സ്രവം വരുന്നു. രോഗം ബാധിച്ച ഭാഗത്തിന് 2 മുതൽ 3 ഇഞ്ച് വരെ താഴെയായി ചില്ലകൾ വെട്ടിമാറ്റുക. വെട്ടിമാറ്റിയ ചില്ലകളിൽ ബോർഡോ പേസ്റ്റ് അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 50 WP 10 ഗ്രാം 1 ലിറ്റർ വെള്ളം ചേർത്തത് പുരട്ടുക. തുടർന്ന് ബോർഡോ മിശ്രിതം 1% തളിക്കുക. കോപ്പർ ഓക്സിക്ലോറൈഡ് 50 WP ഇലകളിൽ തളിക്കാനാണെങ്കിൽ 2 മുതൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ എടുക്കേണ്ടതാണ്. രോഗം മൂർച്ഛിക്കുന്ന പക്ഷം കൃഷി ഓഫീസർമാരുടെ വിദഗ്ധ സേവനം ആവശ്യപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം അങ്ങാടി.
1: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: ഇന്ന് ഒക്ടോബർ 4. ഈ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം അറിയണ്ടേ? കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്. 1957 ഒക്ടോബർ 4 ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഇത് വിക്ഷേപിച്ചത്. സ്പുട്നിക് 1 വിക്ഷേപണത്തോടെയാണ് മനുഷ്യചരിത്രത്തിൽ ഔദ്യോഗികമായി ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. ഇത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശക്തമായ ബഹിരാകാശ മത്സരത്തിന് വഴിതെളിച്ചു. സ്പുട്നിക് എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം സഹയാത്രികൻ അഥവാ യാത്രാ വിവരണം പങ്കിടുന്നവൻ എന്നാണ്. കേവലം 58 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ചെറിയ ലോഹഗോളമായിരുന്നു ഇത്. ഇതിന്റെ ഭാരം ഏകദേശം 83.6 കിലോഗ്രാം ആയിരുന്നു. ഇതിൽ 4 നീളമുള്ള റേഡിയോ ആന്റിനകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ സ്പുട്നിക്കിന് ഏകദേശം 96 മുതൽ 98 മിനിറ്റ് വരെ സമയം വേണ്ടിവന്നു. വിക്ഷേപിച്ച് 3 ആഴ്ചകൾക്ക് ശേഷം ബാറ്ററികൾ തീർന്നതിനെ തുടർന്ന് ഉപഗ്രഹം നിശ്ചലമായി. തുടർന്ന് 1958 ജനുവരി 4 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച് ഘർഷണം മൂലം ഇത് കത്തിയമരുകയും ചെയ്തു. മൃഗങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നു. മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും കാവൽ വിശുദ്ധനായി അറിയപ്പെടുന്ന ഇറ്റലിയിലെ സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മദിനമാണ് ഒക്ടോബർ 4. ജീവജാലങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുണയെയും സ്നേഹത്തെയും മുൻനിർത്തിയാണ് ഈ ദിവസം തന്നെ മൃഗദിനമായി തിരഞ്ഞെടുത്തത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുക, അവ നേരിടുന്ന ക്രൂരതകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ

0: പ്രധാന ലക്ഷ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ആഡംബരപൂർണവുമായ തീവണ്ടികളിലൊന്നായ ഓറിയന്റ് എക്സ്പ്രസ് അതിന്റെ ചരിത്ര പ്രധാനമായ ആദ്യ ഔദ്യോഗിക യാത്ര ആരംഭിച്ചത് 1883 ഒക്ടോബർ 4 യൂറോപ്പിന്റെ പടിഞ്ഞാറേ അറ്റത്തെയും കിഴക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ഈ യാത്ര അന്നത്തെ കാലത്ത് വലിയൊരു വിപ്ലവമായിരുന്നു. പാരീസിലെ ഗാരെ ഡി എസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ പുറപ്പെട്ടത്. തുടക്കത്തിൽ ഇതിന്റെ പേര് എക്സ്പ്രസ് ഡി ഓറിയന്റ് എന്നായിരുന്നു. 1891 ഇത് ഔദ്യോഗികമായി ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. വിഖ്യാത എഴുത്തുകാരി അഗത ക്രിസ്റ്റിയുടെ ലോക പ്രശസ്ത ഡിറ്റക്റ്റീവ് നോവലായ മർഡർ ഓൺ ദി ഓറിയന്റ് എക്സ്പ്രസ് ഈ തീവണ്ടിയിലെ യാത്രയെ പശ്ചാത്തലമാക്കിയാണ് എഴുതിയിട്ടുള്ളത്. കോഴിക്കോട് ജനിച്ച പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും രാജ്യത്തിന്റെ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ 1974 ഒക്ടോബർ 4 അന്തരിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി പ്രവർത്തിച്ച അദ്ദേഹം കാശ്മീർ വിഷയത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ദീർഘപ്രസംഗം ആഗോള ശ്രദ്ധ നേടി. ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത അനുയായിയും ഇന്ത്യയുടെ വിദേശനയത്തിന്റെ പ്രധാന വക്താവുമായിരുന്നു അദ്ദേഹം. ലണ്ടനിൽ ഇന്ത്യ ലീഗ് സ്ഥാപിച്ച് ബ്രിട്ടനിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രചാരണം നടത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ആധുനിക പ്രതിരോധ നിർമ്മാണ വ്യവസായത്തിന് അടിത്തറയിട്ട പ്രധാന ഭരണാധികാരികളിൽ ഒരാളാണ് ഇദ്ദേഹം. 1970 സെപ്റ്റംബറിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം 1970 ഒക്ടോബർ 4 നാലാം കേരള നിയമസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത്. സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഈ നിയമസഭയുടെ കാലയളവിൽ ഭരണത്തിന് നേതൃത്വം നൽകിയത്. വി എം മൊയ്തീൻകുട്ടി ഹാജി സ്പീക്കറായും ആർ എസ് ഉണ്ണി ഡെപ്യൂട്ടി സ്പീക്കറായും ചുമതലയേറ്റു. കേരളത്തിൽ ആദ്യമായി 5 കാലാവധി പൂർത്തിയാക്കിയ നിയമസഭ എന്ന ചരിത്ര നേട്ടം നാലാം നിയമസഭയ്ക്കാണ് ലഭിച്ചത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ വിപുലമായ നടത്തിപ്പ്, ലക്ഷം വീട് പദ്ധതി തുടങ്ങിയ നിർണായക സാമൂഹിക മാറ്റങ്ങൾക്ക് ഈ നിയമസഭാ കാലയളവ് വഴിയൊരുക്കി. ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക് 1947 ഒക്ടോബർ 4 അന്തരിച്ചത്. ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ക്വാണ്ടങ്ങളായിട്ടാണെന്ന അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഊർജ തന്ത്രത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ഈ വിപ്ലവകരമായ കണ്ടെത്തലിന് 1918 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി പി മാധുരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുമാരസംഭവം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് അമിത രക്തസമ്മർദ്ദം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
1: രക്തസമ്മർദ്ദത്തെ മരുന്നുകൾക്കൊപ്പം തന്നെ ഭക്ഷണത്തിലൂടെ എങ്ങനെ ശാസ്ത്രീയമായി നിയന്ത്രിക്കാം എന്ന് നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണക്രമമാണ് ഡാഷ് ഡയറ്റ്. ഇത് കേവലം തടി കുറയ്ക്കാനുള്ള ഒരു പട്ടിണി കിടക്കലല്ല, മറിച്ച് നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുത്തേണ്ട വളരെ ചെറിയ എന്നാൽ ശാസ്ത്രീയമായ ചില മാറ്റങ്ങളാണ്. എന്താണ് ഡാഷ് ഡയറ്റ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായും നമ്മുടെ മാറിയ ജീവിതശൈലി തന്നെയാണ് വില്ലൻ. ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉൾപ്പെടുന്നത് രക്തസമ്മർദ്ദം കൂട്ടുന്ന പ്രധാന ഘടകമാണ്. ഇതിനു പുറമെ ശാരീരിക അധ്വാനമില്ലായ്മ, അമിതഭാരം, അമിതമായ മദ്യപാനം, പുകവലി, ഉറക്കമില്ലായ്മ, നിരന്തരമുള്ള മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രമേഹം പോലെയുള്ള മറ്റ് അസുഖങ്ങളുള്ളവരിലും പാരമ്പര്യമായി ബി പി ഉള്ളവരിലും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പർ ടെൻഷനെ നിശബ്ദ കൊലയാളി എന്നാണ് വിളിക്കുന്നത്. കാരണം ബി പി കൂടുന്നത് പലപ്പോഴും തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല. പലരും മറ്റ് അസുഖങ്ങൾക്കായി ആശുപത്രിയിൽ വരുമ്പോൾ നടത്തുന്ന പരിശോധനയിലാണ് ബി പി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെ. എന്നാൽ രക്തസമ്മർദ്ദം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ ചില ലക്ഷണങ്ങൾ പ്രകടമാകാം. വിട്ടുമാറാത്ത കടുത്ത തലവേദന, കിതപ്പ് അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, നെഞ്ചിടിപ്പ് കൂടുക, കാഴ്ചയ്ക്ക് പെട്ടെന്ന് മങ്ങൽ അനുഭവപ്പെടുക, നെഞ്ചുവേദന, ചിലപ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരിക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനുമുള്ള ഏറ്റവും മികച്ച ശാസ്ത്രീയ മാർഗമാണ് ഡാഷ് ഡയറ്റ്. ഡാഷ് എന്നാൽ ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ, അഥവാ രക്തസമ്മർദ്ദം തടയാനുള്ള ഭക്ഷണ രീതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ഡയറ്റിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ഒന്ന്, രക്തസമ്മർദ്ദം കൂട്ടുന്ന സോഡിയത്തിൻ്റെ, അതായത് ഉപ്പിൻ്റെ അളവ് കർശനമായി കുറയ്ക്കുന്നു. രണ്ട്, രക്തക്കുഴലുകൾക്ക് ആയാസം നൽകി ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നു. സാധാരണക്കാരായ നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, എങ്ങനെ ഈ ഡയറ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം അച്ചാറുകളും പപ്പടവുമാണ്. ഡാഷ് ഡയറ്റ് പിന്തുടരുന്നവർ ഒരു ദിവസം കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് ഒരു ടീസ്പൂണിൽ താഴെയായി ചുരുക്കണം. അതായത് ഏകദേശം 1.5 മുതൽ 2.3 ഗ്രാം വരെ. അതിനാൽ അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, ഉപ്പിലിട്ട വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ തീർത്തും ഒഴിവാക്കണം. കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ഹിഡൻ സോഡിയം ധാരാളമുള്ളതിനാൽ അതും ഒഴിവാക്കേണ്ടതാണ്. ഉപ്പ് കുറയ്ക്കുന്നതിനൊപ്പം നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നതും പ്രധാനമാണ്. പൊട്ടാസ്യം ധാരാളമുള്ള ഏത്തപ്പഴം, തക്കാളി,

0: തക്കാളി, ചീര, ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക. തവിടുള്ള അരി, ഗോതമ്പ്, റാഗി, ഓട്സ് മുതലായ മുഴുവൻ ധാന്യങ്ങൾ ഉപയോഗിക്കുക. ഇവയിലെ നാരുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൊഴുപ്പ് കുറഞ്ഞ പാൽ, തൈര് എന്നിവ കാൽഷ്യത്തിനായി ഉപയോഗിക്കാം. മാംസാഹാരം കഴിക്കുന്നവർ റെഡ് മീറ്റ് അഥവാ ബീഫ്, മട്ടൺ, പോർക്ക് മുതലായവ പരമാവധി കുറയ്ക്കുക. പകരം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി, അയല പോലെയുള്ള ചെറിയ മീനുകളോ തൊലി കളഞ്ഞ കോഴിയിറച്ചിയോ കറികളായി മാത്രം ഉപയോഗിക്കുക. വറുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ബദാം, വാൽനട്ട് തുടങ്ങിയവ മിതമായ അളവിൽ കഴിക്കുന്നത് മഗ്നീഷ്യം ലഭിക്കാൻ സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഡാഷ് ഡയറ്റ് എന്നത് ഡോക്ടർ നൽകുന്ന മരുന്നുകൾക്കുള്ള ഒരു പകരക്കാരനല്ല, മറിച്ച് നിങ്ങളുടെ ചികിത്സ പൂർണ്ണമാകണമെങ്കിൽ മരുന്നുകൾക്കൊപ്പം ഈ ഭക്ഷണക്രമം കൂടി അനിവാര്യമാണ്. ബി പി ഉള്ളവർ സ്വന്തമായി മരുന്നുകൾ നിർത്തിവെച്ച് ഡയറ്റ് മാത്രം ചെയ്യാൻ പാടില്ല. കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് പോയി രക്തസമ്മർദ്ദം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ, ദിവസവും 30 മിനിറ്റ് വ്യായാമം, ഒപ്പം ഈ ഡാഷ് ഡയറ്റും ചേരുമ്പോൾ രക്തസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ നമുക്ക് പൂർണ്ണമായും തോൽപ്പിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് അമിത രക്തസമ്മർദ്ദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: കേൾക്കാം എം ജി ശ്രീകുമാർ, സുജാത, രവീന്ദ്രൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ. ചിത്രം ലാൽ സലാം.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
1: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
0: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തൊഴിൽ ദർശനം.
5: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലാണ് ഒഴിവ്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ഫുൾ ടൈം ബാച്ചിലർ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, അഡ്വർടൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് എന്നിവയിലോ ഇവയുടെ കോമ്പിനേഷനിലോ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ ദിവത്സര PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും. പ്രായം 29 വയസ്സ് കവിയരുത്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 5 ഒക്ടോബർ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.ntpc.co.in. ഡൽഹി ഹൈക്കോടതി സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 117, ജനറൽ 43, EWS 14, OBC 32, SC 16, ST 12. യോഗ്യത ബിരുദവും കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 110 വാക്കുകളുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും മിനിറ്റിൽ 40 വാക്കുകളുടെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡും ഉണ്ടാവണം. പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 33, EWS 7, OBC 16, SC 5, ST 5. യോഗ്യത ബിരുദവും കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 100 വാക്കുകളുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും മിനിറ്റിൽ 40 വാക്കുകളുടെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡും ഉണ്ടാവണം. പ്രായം 18-32 വയസ്സിനും ഇടയിൽ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും 1,300 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1,500 രൂപ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.delhihighcourt.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.delhihighcourt.nic.in.

0: gov.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 5. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 36 ഒഴിവുണ്ട്. ഇലക്ട്രോണിക്സ് 33, ഇലക്ട്രിക്കൽ 3. യോഗ്യത: ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ത്രിപൽസര ഡിപ്ലോമയും വ്യോമസേനയിൽ 15 വർഷത്തെ സേവനവും. പ്രായം 50 വയസ്സ് കവിയരുത്. അപേക്ഷ രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയയ്ക്കണം. വിലാസം: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിലാസം ഒരിക്കൽ കൂടി: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://bel-india.in. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 വിജ്ഞാപനങ്ങളിലായി 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ഡീൻ 1, ഫാക്കൽറ്റി 1, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 1, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് IT റിസ്ക് 2, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് IT റിസ്ക് 2. ഡീൻ, ഫാക്കൽറ്റി, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകൾക്ക് കൊൽക്കത്തയിലും മറ്റ് തസ്തികകൾക്ക് മുംബൈയിലുമാണ് നിയമനം. അപേക്ഷാ ഫീസ് ₹750. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://sbi.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 6.
1: തൊഴിൽ ദർശനം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ ഈണം. ചിത്രം സാഗര സംഗമം.

0: ഇനി കേൾക്കാം കണ്ടതും കേട്ടതും.
1: ആഹാ, ഗോപാലപിള്ള ചേട്ടൻ പതിവ് പോലെ സേവനവാരം ആഘോഷിക്കുകയാണല്ലോ.
2: അത് ലെവല് വേറെ. ചായക്കടയ്ക്ക് മുമ്പിൽ പതാക ഉയർത്തി, മഹാത്മാഗാന്ധിയുടെ പടം വച്ച് പുഷ്പാർച്ചന നടത്തി, ഗാന്ധി ജയന്തിക്ക് ആഘോഷമായിട്ടാ സേവനവാരം തുടങ്ങിയത്.
1: ഓഹോ, പരസ്യവും പ്രസംഗവും ആർഭാടവും ഒന്നുമില്ലെങ്കിലും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അതാണ് പിള്ളച്ചേട്ടൻ.
2: നാവടക്കുക, പണിയെടുക്കുക. ഇദ്ദേഹത്തെ പോലെ ആയിരുന്നു എല്ലാരും എങ്കിലേ നമ്മുടെ നാടെന്നീ സ്വർഗമായനെ.
1: ശരിയാ, ഈ കവലയില് ഗാന്ധി ജയന്തി ആഘോഷിച്ചവര് പായസം കുടിച്ചിട്ട് അങ്ങും ഇങ്ങും വലിച്ചെറിഞ്ഞ കപ്പുകളൊക്കെ പെറുക്കിക്കൂട്ടിക്കൊണ്ട് വച്ചിരിക്കുന്നത് കണ്ടോ, അതാണ് പിള്ളച്ചേട്ടൻ. ആ റോഡരികിലെ കാടും പടപ്പും ഒക്കെ വെട്ടിത്തെളിക്കുകയാണല്ലോ.
2: സേവനവാരം പ്രമാണിച്ചേ ചായയോ കാപ്പിയോ പലഹാരമോ വല്ലതും ഫ്രീ ആയി കിട്ടിയാലോ ഒന്ന് മുട്ടി നോക്കാം.
1: വാ വാ, പുള്ളിയെ ഒരു കൈ സഹായിക്കുകയും ചെയ്യാം. ഹാ പിള്ളച്ചേട്ട, സേവനവാരം ഗംഭീരമായി കൊണ്ടാടുകയാണല്ലോ, ചായയോ കാപ്പിയോ വല്ലതും ഫ്രീ ഉണ്ടോ ചേട്ടാ?
3: ഇത് ആരൊക്കെയാ, വന്നാട്ടെ വന്നാട്ടെ. ആ പിന്നെ ഒന്നും സൗജന്യമായി കൊടുക്കുന്നതിനോട് ഈ ഗോപാലപിള്ളക്ക് യോജിപ്പില്ല.
1: ഓ,
3: അത് ആണിനായാലും പെണ്ണിനായാലും ആ സൗജന്യമായി എന്തു കിട്ടിയാലും അതിന് വിലയില്ലാതാവും. ഒറ്റ തോർത്തും കൊടുത്ത് ഓടി നടന്ന് രാജ്യത്തിന് വേണ്ടി ബലിയായ ഒരു വലിയ മനുഷ്യൻ്റെ ജന്മനാളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അങ്ങനെയുള്ള മഹാന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യം പോലും ചുമ്മാതിരുന്ന് സൗജന്യം കിട്ടിയതാ കുറേ പേർക്ക്. അതുകൊണ്ടാ ഇന്നതിന് വിലയില്ലാതായത്.
2: ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതേ ഉപ്പ് പോലെയാണ്, കുറഞ്ഞു പോയ ഭക്ഷണത്തിന് രുചിയില്ല, കൂടിയാലോ വായിൽ വെച്ച് കഴിക്കാനും പറ്റില്ല. അപ്പൊ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. പാകത്തിനായാൽ നന്ന്.
1: കൂടിയാ അത് പ്രഷർ കൂട്ടും, മൊത്തം ശരീരത്തിന്റെ താളം തെറ്റിക്കും, പക്ഷാഘാതമായി മാറാനും മതി.
3: അത് തന്നെയല്ലേ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആർക്കും എന്തു ആകാമെന്ന് അങ്ങനെയുള്ള ജീവിതം വരുത്തി വച്ച ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്നത്. ഒക്കെ കൂടെ മൂർച്ഛിച്ച് രാജ്യത്തിന് പക്ഷാഘാതം ഉണ്ടാകാതിരുന്നാ നല്ലത്.
2: നമ്മുടെ ഗോപാലപിള്ളച്ചേട്ടനെ ഒരൊന്നൊന്നൊരാള് തന്നെ, ഒരേ സമയം ചായക്കടക്കാരനാണ്, ഒപ്പം ജനസേവകനുമാണ്.
1: അതെ,
2: 2 in 1.
1: ഹാ, ഒന്നാന്തരം പൊളിറ്റീഷ്യനുമാണ്, അപ്പോ 3 in 1.
2: അതെ, ശുചീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുമ്പോഴും പിള്ളച്ചേട്ടൻ ചായക്കടയ്ക്ക് അവധി കൊടുത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: അതാണ് ഗോപാലപിള്ളച്ചേട്ടൻ.
3: രണ്ടുപേരും കൂടെ വാഴപ്പുണ്ടിക്ക് വാർണിഷ് അടിക്കല്ലേ, അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുര എന്നാണല്ലോ. അവസാന നിമിഷം വരെ അങ്ങനെ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞതെന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആണല്ലോ.
1: അത്ര പെട്ടെന്നൊന്നും ചേട്ടനോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റൂല.
3: 100 meter നീളത്തില് 1.5 meter വീതിയിലുള്ള അലക്കിത്തേച്ച പ്രസംഗങ്ങളല്ലേ നാട്ടിലെമ്പാടും. പ്രവർത്തിയോ? ഇതാ ഈ കുന്നിക്കുരുവിൻ്റെ അത്രയും. ഇനിയെങ്കിലും സംസാരം കുറച്ചിട്ട് പ്രവൃത്തി കൂടുതലാക്കാം.

0: ഈ മൺവെട്ടി പിടിച്ചാട്ടെ,
1: ആ
0: നിങ്ങൾക്കാവുന്ന ചില്ലറ വേല ഈ മണ്ണിൽ ചെയ്താട്ടെ.
1: ഓ,
0: ഈ ഗോപാലപിള്ള ചേട്ടനും ഉണ്ടല്ലോ കൂടെ.
1: ശരി.
2: രചന രാജ്മോഹൻ കുവളശ്ശേരി.

ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ ഈണം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
1: അവര് പറഞ്ഞു അവര് 5-ാം മാസം മുതല് ഫ്ലൂയിഡ് ഒക്കെ പോയി കടത്തി, 7.5 മാസമായപ്പം ഡെലിവറി ആയി. അമ്മോന് ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റാണെന്ന് ഞാൻ പരിചയം, എന്ത് സന്തോഷം തോന്നുന്നു. അതുപോലെ ഒത്തിരി പേര് വരാറുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം പോന്നില മഴ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിലെ മറ്റു പരിപാടികൾ. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ദീപം തെളിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും ക്ഷണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടാണ് ക്ഷണിച്ചത്. 19th പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ. വിദേശകാര്യ മന്ത്രാലയവും പശ്ചിമബംഗാൾ ഗവൺമെന്റും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ നിയമിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഡ്രഡ്ജിംഗ്, ലൈറ്റിംഗ്, റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ അനുബന്ധ സൌകര്യങ്ങൾ ഹാർബറിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന് നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിയിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറൽ കെ ജാജുബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കൂമ്പാറ റോഡിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രി ടി സിദ്ദിഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകടത്തിൽ ദാരുണ അന്ത്യം സംഭവിച്ച 11 മാസം പ്രായമായ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. 2 ആഴ്ചയിലേറെ നീണ്ട ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഇന്ത്യൻ സമയം വൈകിട്ട് 6 നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങ്. FM ന്യൂസ് അലയൻസ്, ഇനി 10 മണിക്ക്.

പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കണ്ടേ? ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം പറയട്ടെ. മൈ പോലീസ് സ്റ്റേഷൻ, ഇതാണ് ശരി ഉത്തരം. 2026 ഓഗസ്റ്റിലാണ് ഈ പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമിട്ടത്.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം കാലം സാക്ഷി.
1: എം എൻ വിജയൻ, സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ 1930 ജൂൺ 8 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ഉപരിപഠനത്തിനു ശേഷം മദ്രാസിലെ ന്യൂ കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി. കാവ്യ വിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകൻ കൂടിയാണ് എം എൻ വിജയൻ. കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചെങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് അദ്ദേഹം പ്രധാനമായും പഠനവിധേയമാക്കിയിട്ടുള്ളത്. ആദ്യകാലത്ത് പൊതുപ്രവർത്തന രംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന എം എൻ വിജയൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹയാത്രികനായിരുന്നു. മനുഷ്യൻ പാർക്കുന്ന ലോകങ്ങൾ, ചിതയിലെ വെളിച്ചം, പുതിയ വർത്തമാനങ്ങൾ, പ്രകൃതി പാഠങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. 1982 ചിതയിലെ വെളിച്ചത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2007 ഒക്ടോബർ 3 എം എൻ വിജയൻ അന്തരിച്ചു.
2: മനഃശാസ്ത്ര നിരൂപണം, ഇതേക്കുറിച്ച് പ്രൊഫസർ എം എൻ വിജയൻ നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗം.
3: മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ ചരിത്രത്തിന് വളരെ ചെറിയ ഒരു നീളം മാത്രമേ ഉള്ളൂ. 1910 എണസ്റ്റ് ജോൺസിൻ്റെ ഹാംലെറ്റ് നിരൂപണം വരുന്നതോടെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര പഠനം പ്രമുഖമായൊരു കൃതിയെക്കുറിച്ച് ഉണ്ടായിത്തീരുകയും അത് ബ്രിട്ടീഷ് നിരൂപണത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആയിത്തീരുകയും 1924 ഐ എ റിച്ചർഡ്സ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്ററൽ സെക്യൂരിറ്റിസം എഴുതുമ്പോൾ ഇതുവരെ ഉണ്ടായ മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ ഗതി വെച്ച് നോക്കുമ്പോൾ അത് മിക്കവാറും അവസാനിച്ച മട്ടാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ

0: പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോകുന്നത് പോലെ റിച്ചാർഡ്സിന്റെ പ്രവചനവും തെറ്റിപ്പോവുകയും മനഃശാസ്ത്ര നിരൂപണം പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുകയും ഫ്രോയിഡിന്റെ വീക്ഷണങ്ങൾ സാഹിത്യത്തിൽ മാത്രമല്ല ഭാഷാശാസ്ത്രത്തിലും മറ്റു മാനവശാസ്ത്രങ്ങളിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര പരിവർത്തനങ്ങൾ വരുത്തുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് 1910 ജോൺസ് മനഃശാസ്ത്ര നിരൂപണം കൊണ്ട് എന്ത് ചെയ്തുവോ മിക്കവാറും അതല്ല ഇന്ന് ലോക മനഃശാസ്ത്ര നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാംലെറ്റിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഹാംലെറ്റിന്റെ പ്രശ്നം എന്തായിരുന്നുവെന്നും ഹാംലെറ്റിന്റെ പ്രശ്നം വാസ്തവത്തിൽ ഷേക്സ്പിയറുടെ പ്രശ്നം തന്നെയായിരുന്നുവെന്നും ജീവശാസ്ത്രപരമായ ഒരു ശൈശവ പ്രശ്നമാണ് ഹാംലെറ്റിൽ വികസിതമായ രൂപം പ്രാപിക്കുന്നത് എന്നും ആണ് ഫ്രോയിഡിനെ പിന്തുടർന്ന് ജോൺസ് ആ കൃതിയിൽ സമർത്ഥിക്കുന്നത്. ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്രം, പ്രത്യേകിച്ചും അയാളുടെ ശൈശവ ജീവചരിത്രവുമായി അയാളുടെ ശൈശവത്തിൻ്റെ പ്രക്ഷേപണങ്ങളായ പിൽക്കാല സാഹിത്യകൃതികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പലപ്പോഴും ആ കൃതികളിൽ ഇത്തരം പ്രാഥമിക ജീവിത അനുഭവങ്ങളുടെ ആവർത്തനങ്ങൾ കാണുവാൻ കഴിയും എന്നും അതുകൊണ്ട് കവിതയുടെ ആഭ്യന്തരമായ അർത്ഥം അല്ലെങ്കിൽ കവിതയുടെ മോട്ടിവേഷൻ ഒരു നാടകത്തിൻ്റെ മോട്ടിവേഷൻ മൗലികമായി ഉണ്ടായിത്തീരുന്നത് ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്ര വസ്തുതകളിൽ നിന്നുമാണ് എന്ന് ഫ്രോയിഡും ജോൺസും വിശദീകരിച്ചിരുന്നു.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് പ്രൊഫസർ M.N. വിജയന്റെ ശബ്ദം.

നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും കേൾക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുന്ന സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തണുമായി ബന്ധപ്പെട്ട് ഇന്ന് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. കഴക്കൂട്ടം കോവളം ദേശീയപാതയിൽ രാവിലെ 11 മണിവരെയാണ് നിയന്ത്രണം. ചാക്ക ഭാഗത്ത് നിന്നും കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിൽ ചാക്ക മുതൽ CSI മിഷൻ ആശുപത്രി വരെയുള്ള റോഡിന്റെ ഇടതുവശം മാരത്തണിനായി ഉപയോഗിക്കുന്നതിനാൽ അവിടെയും ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ 9497930055 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9497930055. സർക്കാർ ആയുർവേദ കോളേജിലെ അനുബന്ധ സ്ഥാപനങ്ങളിൽ സാനിറ്റേഷൻ വർക്കർ നിയമനത്തിനായി നാളെ രാവിലെ 11 മണിക്ക് ആയുർവേദ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. 7-ാം ക്ലാസ് യോഗ്യതയും ശാരീരിക ക്ഷമതയും ഉള്ളവർ രാവിലെ 10:30 ഹാജരാകണം.

എൻവെസ്റ്റഡ് സെനിത് ട്രോഫി, ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 നാളെ മുതൽ 8-ാം തീയതി വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. നാളെ മുതൽ 7-ാം തീയതി വരെ ലീഗ് മത്സരങ്ങളും ഈ മാസം 8-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും.

ഇനി കേൾക്കാം സുജാത പാടിയ ഗാനം. മാളൂട്ടി എന്ന ചിത്രത്തിലേത്. രചന പഴവില രമേശൻ, സംഗീതം ജോൺസൺ.

0: പഴവിള രമേശൻ എഴുതി, ജോൺസൺ സംഗീതം നൽകി സുജാത പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം മാളൂട്ടി. സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്.

0: രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജ്വല്ലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ശാന്ത കണ്ണാടിയിൽ ചെന്ന് നോക്കി. കൺപോളകൾ അല്പം വീങ്ങിയിട്ടുണ്ട്. സാരമില്ല, അപ്പോഴും കവിളുകളിലെ പനിനീർ പൂക്കൾക്ക് വാട്ടം തട്ടിയില്ല. കവിളുകൾ വിരൽ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി അവൾ മന്ദസ്മിതം തൂകി. എന്തൊരു പ്രകാശം! അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ ആരോടോ എന്തൊക്കെയോ സംസാരിച്ച പോലെ തോന്നുകയും ചെയ്തു. അവൾ കാലടികൾ പതുക്കെ പതുക്കെ വെച്ച് ഒന്ന് നൃത്തം ചെയ്തു, ഒന്ന് ചുറ്റിത്തിരിഞ്ഞു, കണ്ണാടിയിലേക്ക് നോക്കി. മുഖം സ്വൽപ്പം കൂടി തുടുത്തിരിക്കുന്നു. യൗവനം അതിൻ്റെ എല്ലാ മഴവില്ലുകളെയും അവിടെ ഉദിപ്പിച്ചിരിക്കുന്നു. അവ പിടിച്ചുപറ്റാനൊരാളില്ല. എന്തൊക്കെ ആശിച്ചാണ് ഇങ്ങോട്ട് വന്നത്! പറക്കുന്ന ഒരാവിയന്ത്രത്തിൽ ഇരിക്കണമെന്നാണ് അവൾക്ക്. പക്ഷേ നന്നായി അലങ്കരിച്ച ഒരു കാളവണ്ടിയിലാണ് കയറിയത്. തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാളവണ്ടി. ശവം, അവൾ സ്വയം പറഞ്ഞു. വിശ്വത്തിൻ്റെ കാലടിവെപ്പുകളെപ്പറ്റി ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എത്ര ദ്രുതമായിട്ടാണ് അവ ചലിക്കുന്നത്! ശബ്ദപൂർണമായ നിമിഷങ്ങൾ ഉതിർന്നുതിർന്ന് വീഴുകയാണ്. അവനോടുകൂടി നൃത്തം വെച്ച ദിവസങ്ങളിൽ അനുഭവിച്ച ആനന്ദമൂർച്ച അവൾ സ്മരിച്ചു. കാറ്റിൽ തെന്നിത്തെന്നിപ്പോയി അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു നീലമേഘമായിരുന്നു താനെന്ന് തോന്നി. വിശ്വത്തിന് എന്തൊരാത്മാർപ്പണമായിരുന്നു! ആരാധനയും പിടിച്ചുപറ്റാനുള്ള വീറില്ലായ്മയും മാത്രമാണ് അവളെ വെറുപ്പിച്ചിരുന്നത്. പക്ഷേ ആ ഹൃദയത്തിൽ സ്പന്ദനങ്ങളുണ്ടായിരുന്നു. ആവേശം കൊണ്ട് ആ ശരീരം വിറച്ചിരുന്നു. വിശ്വം അത്രയും ഭീരുമായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഭീരുത്വമായിരുന്നു. അമ്മയോടുള്ള കടപ്പാട് മറക്കാനാവുമോ? അതോർത്തപ്പോൾ ശാന്തയ്ക്ക് ലക്ഷ്മിക്കുട്ടിയമ്മയോട് കലശലായ വെറുപ്പ് തോന്നി. ആ സ്ത്രീയാണ് എന്നെ നശിപ്പിച്ചത്, തന്നെ മാത്രമോ? വിശ്വം ഓടിപ്പോയി എന്ന് എത്ര സ്തോഭരഹിതമായിട്ടാണ് അവർ പറഞ്ഞത്! അവരും ആ ഗതികെട്ട കുറുപ്പാശാനും കൂടി ആ നല്ല മനുഷ്യനെ ഓടിച്ചു കളഞ്ഞു. ഓടി ഓടി ഇവിടെ എത്തിയതായിരിക്കുമോ? പാവം ഞാൻ ആ മനുഷ്യനെ നശിപ്പിച്ചു. ഹൃദയത്തിൽ ഒരു കടച്ചിൽ. വെള്ളം ചൂടായിരിക്കുന്നു, ഭൃത്യൻ വന്നറിയിച്ചു. ശരി, കുളിമുറിയിൽ കൊണ്ടുപോയി വയ്ക്ക്. വച്ചു, ഇതാ വരുന്നു. അവൻ ഇറങ്ങിപ്പോയി. കുളി, ഊണ്, ചമയൽ, ഉറക്കം. എന്തൊരു ജീവിതം! എന്നും ഒരുപോലെ. ആർക്കുവേണ്ടി ഞാൻ ഈ തടവ് ശിക്ഷ അനുഭവിക്കുന്നു? ഒരു തടിമാടന് കളിപ്പാട്ടമായി ജീവിച്ചിരിക്കാൻ എനിക്ക് വയ്യ. കുറച്ചു നേരം അവൾ ചിന്തിച്ചു. ഒന്നുകിൽ ഞാനാവും, അല്ലെങ്കിൽ എനിക്കറിയാം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
6: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി ആര്യശാല.
7: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
8: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
10: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
11: എന്നാ നമുക്ക്

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഗാനങ്ങൾ ധാരാളമുണ്ട് മലയാള സിനിമയിൽ. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം കഥാഗാനങ്ങൾ. ആദ്യം കണ്ണും കരളും എന്ന ചിത്രത്തിനുവേണ്ടി ലതാ രാജു പാടിയത്, വയലാറിന്റെ വരികൾ എം ബി ശ്രീനിവാസന്റെ ഈണം.

0: തത്തമ്മേ പൂച്ച പൂച്ച പൂച്ച.
1: അടുത്ത ഗാനം പൂമ്പാറ്റ എന്ന ചിത്രത്തിലേതാണ്. പി മാധുരി പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത് കഥ പറയുന്ന ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കേൾക്കാം വിദ്യാരംഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ രവി ബോംബെയുടെ ഈണം.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പൗരികൂടെ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ലങ്കാദഹനം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി, മോഹവും മുക്തിയും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ഇ ജെ കാനം, സംഗീതം എം കെ അർജുനൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ, സജി ദേവി.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി. ഇപ്പോൾ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

ബാക്ക് ടു ബാക്ക് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2021 മുതലുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ.

0: അതൊന്നും കൂടെ പെടാം.
1: ആ അത് പിച്ച് കറക്റ്റാണ്, ഞാൻ
0: ഒന്നും നോക്കണ്ട, അടിപൊളി.
1: ഇതിന്റെ മേലേക്കൊന്നും കൊണ്ടുണ്ടല്ലോ,
0: പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല ഫീല്.
2: ഫീല് വരണ്ടെന്ന് ഒന്നും നോക്കണ്ട, പറ്റിക്കോ.

0: രാവിലെ കുറെ പണിയുണ്ട്, നേരത്തെ എടുത്ത് തുടങ്ങണം.
1: അടുത്ത ഗാനം വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തിലേത്. അദീബ് മുഹമ്മദ്, അങ്കിത് മേനോൻ എന്നിവർ പാടിയത്, രചന വിനായക് ശശികുമാർ, സംഗീതം നൽകിയത് അങ്കിത് മേനോൻ.

0: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
1: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBIയുടെ DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
0: RBI പറയുന്നു, അറിവ് നേടൂ,
1: ജാഗ്രത പാലിക്കൂ.
2: നേഹ എസ് നായർ, സംഗീത് എന്നിവർ പാടിയ ഗാനം. ചിത്രം സുമേഷ് ആൻഡ് രമേഷ്. രചന വിനായക് ശശികുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഷഫീഖ് റഹ്മാൻ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, വിജയ് യേശുദാസ് പാടിയത്. ചിത്രം തട്ടുകട മുതൽ സെമിത്തേരി വരെ.

ഗാനോപഹാരമാണ് ഇതുവരെ കേട്ടത്. രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
2: അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലസൻഡ പ്രിവിയ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല, അപ്പം നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ട്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട് അവർക്ക്.
1: ഞാൻ എന്റെ പ്രിയകാലങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: PM SETU പദ്ധതിക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കനുസൃതമായി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശേഷിയും ആർജിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 5-ാമത് കൌടില്യ സാമ്പത്തിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഭാരതീയ ന്യായസംഹിത പൂർണ്ണമായും നടപ്പാക്കുന്നതോടെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമ സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ച ആധുനിക സംവിധാനമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ ഗോപാലക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴക വെട്രിക്കഴകം നേതാവും മുഖ്യമന്ത്രിയുമായ വിജയ് ധാരാപുരം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സത്യഭാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് വിജയ് എത്തുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ബർമുഡ തീരത്ത് അടിയന്തര

അടിയന്തരമായി ഇറങ്ങേണ്ടി വന്ന എയർ ആംബുലൻസിലെ ആറുപേരിൽ നാലുപേരെ കാണാതായി. എയർ ആംബുലൻസ് ബെർമുഡയിലെ എൽഎഫ് വേർഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലേക്ക് പുറപ്പെട്ടതായിരുന്നു. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചു. ഇന്നലെ രാത്രി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വെസ്റ്റിൻഡീസ് മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് 5 വിക്കറ്റ് ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസ് നേടി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

വീടിൻ്റെ മുറ്റത്തിറങ്ങി നിന്ന് ചന്ദ്രനെ നോക്കുന്നവർ പറയുന്നത് അവരുടെ വീടിൻ്റെ മുറ്റത്ത് ചന്ദ്രൻ ഉദിച്ചു എന്നായിരിക്കും. അയൽപക്കത്തെ വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദ്രനെ നോക്കുന്നത് വരെ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അടുത്ത വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ചന്ദ്രനെ നോക്കാൻ നാം ഒട്ടും മുതിരില്ലാതാനും. നമ്മുടെ വീട് എങ്ങനെയുള്ളതാണെന്നറിയാൻ അയൽപക്കത്തെ വീടിൻ്റെ ജനാലയിലൂടെ നോക്കണം അല്ലേ? പക്ഷേ ഇപ്പോൾ അയൽപക്കങ്ങൾ കുറയുകയല്ലേ? ചുറ്റും മതിൽ കെട്ടി അവനവൻ്റെ ലോകത്തേക്ക് ചുരുങ്ങിക്കൂടുന്നു. എന്നിട്ടോ ഒറ്റ സ്പർശത്തിൽ ലോകം മുഴുവൻ മുന്നിൽ തെളിയുന്ന മൊബൈലിലേക്കോ ടെലിവിഷൻ ചാനലിലേക്കോ അറിഞ്ഞോ അറിയാതെയോ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. ചുറ്റുമുള്ള ലോകം ചലിക്കുന്നത് പോലും നാം അറിയുന്നത് കൂടിയില്ല. കാരണം നാമും ചലിക്കുന്നില്ലല്ലോ. ചലിക്കുന്ന പ്രപഞ്ചത്തിൽ ചലിക്കാതിരിക്കുന്ന ലോകം സ്വയം സൃഷ്ടിക്കുന്നവരായി നാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുന്നു.

ഇന്നത്തെ ഓർമ്മച്ചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് വടശ്ശേരിക്കരയിലുള്ള നിർമ്മലാമ്മ. ഓർമ്മച്ചെപ്പിൽ ഞാൻ വീണ്ടും എഴുതുകയാണ് കേട്ടോ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലുള്ള നിർമ്മലാമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കത്തും അതിനുള്ള മറുപടിയും ഓർക്കാത്ത നിമിഷങ്ങളില്ല. ഓർക്കുംതോറും ചിരി വരും. കുറേ ആൾക്കാർ ചോദിക്കുന്നു അവൾക്ക് വട്ടാണോ എന്ന്. അതിൻ്റെ സുഖം മറ്റാർക്കും മനസ്സിലാവുകയില്ലല്ലോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. എൻ്റെ കത്തും അതിലൂടെ കേൾക്കുന്ന പാട്ടുകളും അവർക്കൊക്കെ എന്തുമാത്രം സമാധാനം കൊടുക്കുന്നു എന്നെനിക്കറിയാം. ആകാശവാണിയിലുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഏത് പ്രതിസന്ധിയിലും ഒരേപോലെ എല്ലാവരെയും തേൻ പുരട്ടിയതുപോലെ ചിരിപ്പിച്ചും രസിപ്പിച്ചും സംസാരിക്കാൻ ആകാശവാണിയിലുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിർമ്മലാമ്മയുടെ ഈ വാക്കുകൾക്ക് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കത്ത് തുടർന്ന് വായിക്കാം. എനിക്ക് ഈയിടെയായി ഞായറാഴ്ച രാവിലെ വല്ലാത്ത ടെൻഷൻ തുടങ്ങും. രാവിലെ 9 മണിയാകാൻ അങ്ങനെ കാത്തിരിക്കും. എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ ഞായറാഴ്ച 9-ഉം 10-ഉം ഇടയിൽ എന്നെ അടക്കുന്ന കുഴിയിൽ റേഡിയോ ഓൺ ചെയ്ത് വയ്ക്കണമെന്ന്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വട്ടാണോ എന്ന്. തീർച്ചയായും അല്ല കേട്ടോ. ഈ ഒരു ആഗ്രഹം എത്രത്തോളം വലുതാണ് എന്ന് അതനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ. റേഡിയോയെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു പുഷ്പം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി ഭാസ്കരനാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. എം എസ് ബാബുരാജിന്റെ സംഗീതം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

നെയ്യാറ്റിൻകരയിൽ നിന്നും ഉഷ രഞ്ജിനി അയച്ച സന്ദേശമാണ് ഓർമ്മച്ചെപ്പിൽ. ഇനി സന്ദേശം വായിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മകൾ എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. കാരണം 8-ാം ക്ലാസ്സിൽ പോയിട്ടില്ല. 7-ൽ പഠനം പൂർത്തിയായപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി 8-ൽ പോകണ്ടെന്ന്. എൻ്റെ കൂടെയുള്ളവരിൽ 2 പേർ 7-ൽ തന്നെ ഇരിപ്പായി. ബാക്കി കൂട്ടുകാർ 8-ലും പോയി. എനിക്ക് വീട്ടിലെ കാര്യങ്ങളുമായി. ഓർമ്മകളെല്ലാം ഇനിയാണ്. എൻ്റെ വീടിനടുത്ത് ഒരു ക്ലബുണ്ട്. അരുവിയോട് എന്നാണ് സ്ഥലപ്പേര്. അവിടെ ഓണപരിപാടിയുണ്ട്. 10 ദിവസം. താളത്രയമെന്നാണ് ക്ലബിൻ്റെ പേര്. 38-ാമത്തെ വാർഷികമായിരുന്നു. അവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അനുജത്തിയും പരിപാടി കാണാൻ പോകുമായിരുന്നു. അടുത്ത വീട്ടിൽ ആരുടെയെങ്കിലും കൂടെയാണ് പോകുന്നത്. അന്നൊക്കെ കഥാപ്രസംഗം, നാടകം ഇതൊക്കെയായിരുന്നു പരിപാടി. നേരം വെളുക്കാറാകുമ്പോൾ തിരിച്ചു വരും. എന്നാൽ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കാണില്ല. കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് വാങ്ങാനും പറ്റില്ല. എന്നാലും ഞാനും അനുജത്തിയും കഴിക്കും. ആപ്പിൾ, മുന്തിരി, പേരയ്ക്ക, പിന്നെ കപ്പലണ്ടി. എന്നാൽ ആരും അറിഞ്ഞു തരുന്നതല്ല. ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പിള്ളേർ വാങ്ങിത്തരുന്നതാണ്. അവർ അത് അവരുടെ അടുത്ത് വയ്ക്കും. ഞങ്ങൾ അതിൽ കൈവയ്ക്കും. പക്ഷേ അവരറിയില്ല ഞങ്ങൾ എടുക്കുന്ന കാര്യം. സത്യം പറഞ്ഞാൽ അതൊരു മോഷണമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയും എഴുതി കത്ത് ചുരുക്കട്ടെ. ഒരു പാട്ടുകൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്ന ഗാനമാണ് ഓർമ്മച്ചെപ്പിലൂടെ കേൾക്കേണ്ടത്. ഗാനം കേൾപ്പിക്കാം. പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മരുതിമൂട് നിന്ന് പി മുഹമ്മദ് അലി. 72 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ കണ്ണൂർക്ക് പോകുവാൻ വേണ്ടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 6 മണിയോടെ വന്നു. അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഓടുമേഞ്ഞ ഒരു പഴയ കെട്ടിടമായിരുന്നു. ഞങ്ങൾ ഒരു ചാരു ബെഞ്ചിലിരുന്നു. പിറ്റേ ദിവസം രാവിലെ 2:30 ട്രെയിൻ എന്നറിഞ്ഞതിനാൽ എന്നെ അവിടെ കിടത്തിയിട്ട് ബന്ധു മറ്റൊരു ബെഞ്ചിൽ കുറച്ചകലെ കിടന്നുറങ്ങി. നല്ല ഉറക്കമായപ്പോൾ എഴുന്നേൽക്ക് ട്രെയിൻ വരാറായി എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചുണർത്തി. ബന്ധുവാണ് എന്ന് ഉറക്കച്ചടവിൽ കരുതി അയാൾ എന്നെ കൈപിടിച്ച് ഇരുട്ടുള്ള ഒരു വഴിയെ കൊണ്ടുപോയി. ഞാൻ കരയാൻ തുടങ്ങി. അയാൾ എൻ്റെ വായ് പൊത്തിപ്പിടിച്ചു, മിണ്ടിപ്പോകരുത്, കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. കുറേ ദൂരം കഴിഞ്ഞ് ഒരു വലിയ വീട്ടിൽ ഒരു മുറിയിൽ എന്നെ ഇരുത്തി. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. വീടിന് പുറത്തേക്കുള്ള വാതിൽ 4 പാളി ഉള്ളതായിരുന്നു. അയാൾ എന്നെ ഈ ഇരുട്ടത്തിരുത്തിയിട്ട് ആഹാരം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയ സമയം ഞാൻ കതക് തുറന്ന് ഇറങ്ങി ഓടി. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ കാണാമായിരുന്നു. സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് ഞാൻ ഓടി. റെയിൽവേ സിഗ്നലുള്ള കമ്പി അന്ന് പാളത്തിൻ്റെ സൈഡിലൂടെ വലിച്ചിരുന്നു. അതിൽ തട്ടി ഞാൻ വീണു. വലിയ ശബ്ദമുണ്ടായി. ഈ സമയം എന്നെ കാണാതെ എൻ്റെ ബന്ധു പലരോടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ ജീവനക്കാർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി വന്നു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, സ്റ്റേഷനിൽ കൊണ്ടുപോയി. ബന്ധുവിനെ ഏൽപ്പിച്ചു. എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴുക്കായി. കയ്യിൽ കരുതി

ഇരുന്ന മറ്റു വസ്ത്രം ധരിച്ച് ഞങ്ങൾ ട്രെയിനിൽ യാത്ര തുടർന്നു. അയാൾ എന്തിനാണ് എന്നെ കൊണ്ടുപോയതെന്ന് ഇപ്പോഴും എനിക്ക് നിശ്ചയമില്ല. മുഹമ്മദ് അലി ഓർമ്മകൾ പങ്കുവച്ചു, പക്ഷേ ഗാനമേതാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓർമ്മച്ചെപ്പിന്റെ വകയായി മുഹമ്മദ് അലിക്ക് ഒരു ഗാനം ഇതാ കേൾപ്പിച്ചുതരാം. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി വിദ്യാസാഗർ സംഗീതം നൽകി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പിൽ ഒരു ഇടവേള.
1: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള.
2: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാര.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
6: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എനിക്ക് നിന്നോട് പരാതി ഒന്നുമില്ല. കാരണം ഞാൻ അയക്കുന്ന എല്ലാ കത്തുകളും നീ പരിഗണിക്കാറുണ്ട്. വിരൽത്തുമ്പിൽ ഏതു പാട്ടും എപ്പോഴും കേൾക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ഓർമ്മകൾ എഴുതി ഒരു പാട്ട് കേൾക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. കൊല്ലം ഭൂതക്കുളത്ത് നിന്ന് ബാലചന്ദ്രൻ പള്ളിമേടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം തുടർന്ന് വായിക്കാം. എൻ്റെ അമ്മയുടെ വീട് ഈസ്റ്റ് കല്ലടയ്ക്കടുത്താണ്. പറയേണ്ടതില്ലല്ലോ, പ്രകൃതി രമണീയമായ സ്ഥലം. സ്കൂൾ അവധിക്കാലത്ത് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പോയാൽ ഒരാഴ്ച നിന്നിട്ട് വരും. ആ ഒരാഴ്ച എനിക്ക് സ്വർഗമാണ്. അമ്മാവൻ്റെ മക്കളും ചിറ്റപ്പൻ്റെ മക്കളും എല്ലാം അവിടെയാണ് താമസം. ഞാൻ അവിടെ ചെല്ലുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. എപ്പോൾ പോയാലും അവർക്ക് കൊടുക്കാൻ ഒത്തിരി മധുരപലഹാരങ്ങൾ അമ്മ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം അവിടെ ചെല്ലുന്നതും അവർക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ മെയിൻ ഹോബി ചൂണ്ടയിടലാണ്. കല്ലടയാറ്റിൻ്റെ തീരത്തിരുന്ന് കുഞ്ഞു മീനുകളെ പിടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ സംഭവം നടക്കുന്നത 10-40 കൊല്ലം മുമ്പാണ്. മറ്റെല്ലാവരും അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് അവർക്ക് ചൂണ്ടയിടാനും നീന്താനുമൊക്കെ നല്ല പരിചയമാണ്. എനിക്കിതൊന്നും ഒട്ടും വശമില്ല. എന്നാലും എന്തിനും ഞാൻ ചാടിയിറങ്ങും. ഒരിക്കലൊരു മഴക്കാലം, നല്ല ഒഴുക്കുള്ള സമയത്ത് നിറയെ തേങ്ങയും നല്ല വലിയ മീനുകളുമൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ചൂണ്ടയിടാനും വലവീശാനുമൊക്കെ ആറ്റിൽ വരുന്ന സമയം. ഞങ്ങളും പോയി ഒരു കൊച്ചു ചൂണ്ടയും കൊണ്ട്. ഒഴുക്കിൽപ്പെട്ട് തേങ്ങയും നല്ല തടികഷ്ണങ്ങളും വലിയ മീനുകളുമൊക്കെ വരുന്നത് കൊണ്ടുള്ള ധൃതിയിൽ എന്നെ ആരും ശ്രദ്ധിച്ചില്ല. എൻ്റെ കയ്യിൽ കിട്ടിയ ചൂണ്ടയുമായി ഞാൻ ആറ്റിൻ്റെ ഓരത്തിരുന്നു മീൻ പിടിക്കാൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ചൂണ്ടയിൽ എന്തോ ഉടക്കി. ഉടക്കിയ വിവരം ഞാൻ ചേട്ടന്മാരെ അറിയിച്ചിട്ടും അവർ ഈ തേങ്ങാ പിറക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാൻ ചൂണ്ട തിരിച്ചു വലിക്കാൻ തുടങ്ങി. വലിക്കും തോറും അവിടെ നിന്നും തിരിച്ച് എന്നെ അങ്ങോട്ട് വലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൽപ്പിടുത്തത്തിൽ ദാകിടക്കുന്നു ഞാൻ വെള്ളത്തിൽ. ആറ്റിൻ്റെ തീരത്ത് ചേട്ടന്മാരും ഒപ്പം കുളിക്കാനിറങ്ങുമ്പോൾ ഉള്ളതുപോലെ അല്ല കേട്ടോ ഈ സമയത്ത്. ഞാൻ ഏതോ പാതാളത്തിൽ മുങ്ങിപ്പോകുന്നതുപോലെ തോന്നി. എന്തൊക്കെയോ മിന്നി മറയുന്നു, ഓർമ്മയില്ല.

കുറേ കഴിഞ്ഞപ്പോൾ ആരോ എന്നെ വലിച്ചു പൊക്കി വെള്ളത്തിൻ്റെ മുകളിലെത്തിച്ചു. ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി സംഭവിച്ചു. എൻ്റെ നിക്കറിലും ഉടുപ്പിലുമൊക്കെ ഉടക്കി ചൂണ്ട എന്നെ പറ്റി കിടപ്പുണ്ടായിരുന്നു. തീരത്തെടുത്ത് കിടത്തിയ എന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ആരോ വലിക്കുന്നു. അപ്പോഴേക്കും എൻ്റെ ചുറ്റും നിന്നവർ ചൂണ്ട എൻ്റെ അരയിൽ കുടുങ്ങിക്കിടന്ന കാര്യം ശ്രദ്ധിച്ചു. അവർ വേഗം അത് അഴിച്ചു മാറ്റി. എല്ലാവരും കൂടി വലിച്ചു കയറ്റിയപ്പോൾ ഒരു വലിയ വരാല്. ഇത്രയും വലുത് എങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങി എന്ന് എല്ലാവർക്കും അത്ഭുതമായി. എന്നാലും ആ മീനിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. വീട്ടിൽ നിന്നും നല്ല വഴക്ക് കിട്ടി. അത് വേറെ കഥ. പിന്നെ എപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വരും. പുഴയോരഴകുള്ള പെണ്ണ് എന്ന ഗാനമാണ് അത്. വെയിലും കാറ്റും കാറും കോളും എല്ലാം അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതുപോലെ പുഴയിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അല്ലേ? ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം എനിക്ക് ആ ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ബാലചന്ദ്രൻ പള്ളിമേട് പൂതക്കുളം എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾക്കാമല്ലോ. എൻ്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടരും. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: ഗ്രാമിന് 13,675 രൂപ, പവന് 1,09,400 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് റാന്നിയിൽ നിന്നും രശ്മിയാണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഇന്ന് കുറേ കാലം കൂടി നിന്നെ കേട്ടു. ഇവിടെ ഞങ്ങളുടെ റേഡിയോ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ റിപ്പയർ ചെയ്തു ശരിയാക്കി. ഇന്നത്തെ ഓർമ്മകളും പാട്ടുകളും കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. അടുത്ത ആഴ്ച എനിക്ക് വേണ്ടി നല്ല ഒരു പാട്ട് കേൾപ്പിക്കുമോ? കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. റാന്നിയിൽ നിന്നുള്ള രശ്മി ആവശ്യപ്പെട്ടിരുന്നു.

ഇരിക്കുന്ന ഗാനം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ഇംഗ്ലീഷും മലയാളവുമെല്ലാം ചേർത്താണ് രശ്മി സന്ദേശം അയച്ചിരിക്കുന്നത്. സാരമില്ല, ഏതായാലും സന്ദേശങ്ങളും കത്തുകളും അയക്കുമ്പോൾ അതിൽ ഓർമ്മകളും കൂടി പങ്കുവയ്ക്കാൻ ദയവായി ശ്രദ്ധിക്കുമല്ലോ. ഗാനം കേൾക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ എഴുതി, ബിജിബാൽ സംഗീതം നൽകി, ശ്രേയ ഘോഷാലും രഞ്ജിത്തും പാടിയ ഗാനം.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി വായിക്കാൻ പോകുന്നത്. കത്ത് വായിക്കാം. എന്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മച്ചപ്പിനും അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും ആകാശവാണിക്കും ഈ പരിപാടി കേൾക്കുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഒരിക്കലും അവസാനിക്കുന്നതല്ല ഓർമ്മകൾ, അത് നമ്മളിൽ പുത്തൻ ഉണർവുകൾ വിരിയിക്കും. അതൊരായിരം സുഗന്ധമുള്ള പുഷ്പങ്ങളായി വാടാതെ പൊഴിയാതെ ഓരോ കിനാക്കളായി അതിൽ കൂടുതൽ ഓർമ്മകളായി നമ്മളിൽ ഓരോ തരത്തിലും തണുത്ത ചൂടുള്ള സുഖമുള്ള മഴയായി എന്നും തീരാതെ പെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ബിജു മലയാളപ്പുഴ തൻ്റെ കത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം

ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രാവിലത്തെ പീരീഡിനെത്തി. ഹോംവർക്ക് എഴുതാത്തവർ എണീക്കാൻ പറഞ്ഞു. ഒരു നിമിഷം ക്ലാസ്സിൽ നിശബ്ദത പടർന്നു. ഞാൻ മാത്രം എണീറ്റ് നിന്നു. ടീച്ചർ എന്റെ ചെവിയിൽ പിടിച്ച് ഞേരടി. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. കൂടെയുള്ള കൂട്ടുകാരൻ ഇത് കണ്ട് ചെറുതായി മുഖം താഴ്ത്തി ചിരിക്കുന്നത് കണ്ടു. സങ്കടക്കടലിൽ ഞാൻ താഴുമ്പോഴും എന്റെ കൂട്ടുകാരൻ എന്നെ കരയിപ്പിച്ചു കളഞ്ഞു. അവന്റെ ചിരിയായിരുന്നു എന്റെ സങ്കടം. ഇന്ന് ആ സാറില്ല. എന്നെ കളിയാക്കിയ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും വിട പറഞ്ഞു പോയി. ഇന്നും ഞാനിതൊക്കെ ഓർത്ത് ചിരിക്കാറുണ്ട്. ഓർമ്മകളിൽ ചാഞ്ഞുറങ്ങാറുണ്ട്. സ്വപ്നത്തിൽ ആ കൂട്ടുകാരൻ എന്നെ തൊടുന്നതുപോലെ തോന്നും. ആ കൂട്ടുകാരന് വേണ്ടി ഒരു ഗാനം ഓർമ്മച്ചപ്പിലൂടെ സമർപ്പിക്കട്ടെ. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം എന്ന ഗാനമാണ് എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഈ അവസരത്തിൽ കേൾക്കേണ്ടത്. മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മിച്ചപ്പിൽ ഇടവേള.
1: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
2: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: കായംകുളം ഏവൂർ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ വളരെ സ്നേഹത്തോടെ അയച്ചിരിക്കുന്ന ഒരു കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ.

ബസ്സിലായിരുന്നു സിനിമയ്ക്ക് പോയിരുന്നത്. വയലിലൂടെയുള്ള നടത്തം പുഴയും കടന്ന് ടാക്കീസിലെത്തും. ടിക്കറ്റിന് രൂപയുണ്ടാക്കാൻ അന്ന് നെല്ല് വിൽക്കുമായിരുന്നു. അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നതുകൊണ്ട് എല്ലാ വിളവും യഥേഷ്ടം പറമ്പിൽ നിന്ന് ലഭിക്കും. അച്ഛനും അമ്മയ്ക്കുമൊപ്പം അന്ന് കണ്ട ഒരു സിനിമയാണ് മിനിമോൾ. ഈ ചിത്രത്തിലെ മിനിമോൾക്കെന്ത് സമ്മാനം എന്ന വരി മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ. ഈ ഗാനം അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമോ? ഓർമ്മച്ചെപ്പിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ അവതരണവും ഇഷ്ടമാണ്. നവരാത്രി ആശംസകളും ഈ അവസരത്തിൽ നേരട്ടെ. ആകാശവാണി കുടുംബത്തിനും സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഓർമ്മച്ചെപ്പിനായി കാത്തിരിക്കുന്നു ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം. ഗാനം കേൾപ്പിക്കാം. 1977 പുറത്തിറങ്ങിയ മിനിമോൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൊച്ചു കുഞ്ഞുങ്ങൾ കൂട്ടമായി വന്ന് കളിച്ചു തിമിർത്ത മരത്തണലുകൾ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുകയാണോ? വീടിനു മുന്നിലെ മാവിൽ ഒരു ഏറുകെട്ടി താഴേക്ക് വീഴാൻ കൊതിക്കുന്ന മാമ്പഴമുണ്ടാകില്ലേ? വീടിൻ്റെ പരിസരത്ത് കുഞ്ഞു പാദങ്ങൾ ചവിട്ടിമതിക്കാൻ ആഗ്രഹിക്കുന്ന മൺതിട്ടകൾ ഉണ്ടാകില്ലേ? പാമ്പായി മാറാനും കളിപ്പന്തായി മാറാനും കൊതിക്കുന്ന ഓലക്കീറുകൾ എത്രയോ ഉണ്ട് നമുക്ക് ചുറ്റും. അതൊക്കെ കാണാൻ നമുക്കെവിടെ സമയം? ചലിക്കുന്ന പ്രപഞ്ചത്തിലെ ചലിക്കാത്ത സ്വാർത്ഥ ലോകങ്ങളിലേക്ക് നാം ഉൾവലിഞ്ഞിരിക്കുന്നു അല്ലേ? ആ കൂടെ

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281423045. നമ്പർ ഒരു

0: കൂടി പറയാം, 8281423305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട്, ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 11 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 53 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ ഗുസ്തി താരം അന്തിം പങ്കലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പങ്കലിന്റെ നേട്ടം മറ്റ് കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടതിനാൽ വിജിലൻസ് ഡയറക്ടറോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സ്ഥിരം സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJPയിലെ ഭർത്തൃഹരി മഹതാബിനെയും വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസിലെ ശശി തരൂരിനെയും നിയമിച്ചു. ആനമലയാർ നല്ലൊരു പദ്ധതിയെക്കുറിച്ച് ചർച്ച തുടരുന്നതിന് തമിഴ്നാട് മന്ത്രിമാരുടെ സംഘം നാളെ കേരളത്തിലെത്തിയേക്കും. കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് ജില്ലകളിൽ മെച്ചപ്പെട്ട ജലസേചന സൗകര്യമെന്ന കർഷകരുടെ ദീർഘകാല ആവശ്യം മുൻനിർത്തിയാണ് സന്ദർശനം. ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും October 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് വനിതാ ഫോറം 46th സംസ്ഥാന സമ്മേളനം ഇന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ. മന്ത്രി KA തുളസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്തോനേഷ്യയിലെ സുംബാവ മേഖലയിൽ പുലർച്ചെ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജപ്പാനിലെ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4th സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

0: ബാലലോകം.
1: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ആലിയ മൻസൂർ പാടുന്ന ലളിതഗാനം കേൾക്കാം ആദ്യം.

0: നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ലഹരി. ഈ ലഹരി എങ്ങനെ നേരിടാമെന്നും എന്തായിരിക്കണം യഥാർത്ഥ ലഹരിയെന്നും നമുക്ക് പറഞ്ഞു തരുന്നു നക്ഷത്ര ഏവി.
1: ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന കൗതുകം പലരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇരുണ്ട കുഴിയിലേക്കാണ്. എന്തിനാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത്? ജീവിതത്തിൽ വലിയ ആളാക്കാനുള്ള എളുപ്പവഴി എന്ന് തെറ്റിദ്ധരിച്ച്. പക്ഷെ സത്യം എന്താണ്? ലഹരി ഒരു നുണയനാണ്. ആദ്യം നമുക്ക് സന്തോഷം തരുന്നതായി തോന്നിക്കും, പിന്നീട് അത് നമ്മുടെ ആരോഗ്യം തിന്നും, പഠനം നശിപ്പിക്കും, കുടുംബത്തെ കരയിക്കും, ഭാവി ഇല്ലാതാക്കും. ലഹരിക്കടമയായൊരു വ്യക്തി അവന് മാത്രമല്ല അവന്റെ അമ്മയ്ക്കും അച്ഛനും നാടിനും മുഴുവനും ഒരു ഭാരമായി തീരും. നമുക്ക് ചിന്തിച്ചു നോക്കാം യഥാർത്ഥ ലഹരി എന്താണ്. ഒരു നല്ല പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ കിട്ടുന്ന ലഹരി, ഫുട്ബോൾ മൈതാനത്ത് ഒരു ഗോൾ അടിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അമ്മയുടെ മുഖത്ത് ഒരു ചിരി വിരിയിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, ഇതാണ് യഥാർത്ഥ ലഹരി. ഇത് നമ്മെ നശിപ്പിക്കില്ല, നമ്മെ വളർത്തും. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്, അതിൽ വിഷം കലർത്തരുത്. നമ്മുടെ ജീവിതം ഒരു കലയാണ്, അതിനെ ലഹരി കൊണ്ട് വികൃതമാക്കരുത്. ആരെങ്കിലും നിങ്ങളെ ലഹരിയിലേക്ക് ക്ഷണിച്ചാൽ ധൈര്യമായി പറയുക, വേണ്ട, എനിക്ക് എന്റെ ജീവിതം തന്നെയാണ് ലഹരി. ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കൂ, ജീവിതത്തെ സ്നേഹിക്കൂ, സ്വപ്നങ്ങളെ പിന്തുടരൂ.
0: ബാലലോകത്തിൽ ഇനി ശാസ്ത്രീയ സംഗീതമാണ് അവതരിപ്പിക്കുന്നത്, ഷഹാനായിസ്.

കാരണമേ മയ്യ കരുണ ഗൽഗയൂന കാരണമേ മയ്യ ഗപ്പ മകരി സരി ഗ സരി സാനി തപ്പ സരി ഗപ്പ മകദപ്പ.

നൽകൂ. ആദി വും കടയേ ശീടൂപ്പ മകര സരിഗ സര സാനി തപ്പ സരി ഗപ്പ മഗദ പ മകരി ഗപ്പ ദ സാനി ദ പദരി സ പാദ സരി ഗപ്പ മകരി ഗാരി സനി ദ പദ സരി ഗരി സനി ദരി സനി ദ പദ

മാഗരെ സാണീത രൊക്കമേ സുടകുനെ ഗപ്പാദ സാണീത പാ മാഗരെ മാഗരെ സാണി

പദനി പദ പമകരിസനിതരൊക്കമേ സുടകുനേ പദസാനിത പമകരിസനിതരൊക്കമേ സുടകുനേ ഗപദമാകരി ഗപദസാനിത പദ പമകരിസനിതരൊക്കമേ സുടകുനേ സച്ചസാനി ദരി ദരി സനി ദ പദ നി പദ പ മകരി ഗ പദ സരി ഗ പ മകരി സനി ദ പദ ദ ദ പദ ഗ പദ ഗ ദ പ പ മകരി ഗ പ പ പ ദരി സ ദരി സനി ദ പദ ഗ ദ പ മകരി സരി ഗ പ പ പ പ മകരി ഗ ദ ദ പദ ദ പ മകരി ഗ പദ സനി ദ പദ സരി ഗരി സ ഗരി സനി ദ പദ ഗ ദ പ ഗ ദപ്പ മകരിഗ പാപ്പ പാപ്പ മകരിഗ ദാപ്പ മകരിഗ ഗാഗാരി സനി ദ പരീരി രീരി സനി ദ പസാസ സാനി ദ പദസ ഗ രീ സാനി ദ ഗജിത് സാനി ദ ഗരി സനി ദരി സനി ദ പസനി ദ പദരി സാനി ദ പ രി സാനി ദ പരി സനി ദ പ സനി ദ പ മഗ പദ സരി ഗ രീ സാനി ദ ഗജിത് സാനി ദ ഗരി സനി ദ പ മഗരി ഗരി സനി

0: ഇനി മനോഹരമായ ഒരു സംഘഗാനം കേട്ടാലോ?
1: അമേയസ്, ഹിസാന നസ്രീനേയസ്, നവനീത് കൃഷ്ണ, സൻഹ ഫാത്തിമ, അഹാദിയായസ്, ആരാധ്യ അനീഷ്, ആലിയ മൻസൂർ, നൂറ സൽമായസ്, അഹമ്മദ് അബ്ദുള്ള, ഷഹാന എസ്, നക്ഷത്ര എ വി എന്നിവരാണ് പാടുന്നത്.

0: ഇതുവരെ പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ ഇഷ്ടമായില്ലേ? ഇന്ന് ബാലലോകത്തിൽ അവസാനമായി ഒരു കവിത കേട്ടാലോ. സച്ചിദാനന്ദന്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന കവിത ചൊല്ലുന്നു അതിഥി കൃഷ്ണ.
1: വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു, കാരണവന്മാരുടെ

ആ അമൃത് പിന്നെ അരുവികളായി വെള്ളം ഞങ്ങളുടെ മാതൃഭാഷയായി.

എട്ട് പുഴകളുടെ പേരുകൾ ഉരുവിട്ടു ഞങ്ങൾ, പേടിയും ദീനവും മാറ്റി. മുതിർന്നപ്പോൾ പുഴകൾ ഞങ്ങളുടെ ഉച്ഛ്വാസത്തിന്

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: പഞ്ചാരമിട്ടായി തുടരുന്നു. അടുത്ത ഗാനം ചിത്ര പാടിയതാണ്. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, മധു ബാലകൃഷ്ണൻ പാടിയതാണ്. ചിത്രം മാണിക്യക്കല്ല്.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

പഞ്ചാരമിഠായിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണിത്. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: പ്രിയ കൂട്ടുകാരെ, ഈ ഗാനത്തോടെ പഞ്ചാരമിഠായി സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രക്തസാക്ഷി സുബ്രഹ്മണ്യ ശിവയുടെ ജന്മദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആദരാഞ്ജലി അർപ്പിച്ചു. തമിഴ്നാട്ടിൽ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്വാനം കേൾപ്പിക്കാനും ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ അഭിഭാഞ്ച ഉണർത്തുവാനും സുബ്രഹ്മണ്യ ശിവയ്ക്ക് കഴിഞ്ഞുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കേരളത്തിൽ നിർദ്ദിഷ്ട എയിംസ് സ്ഥാപിക്കുന്നതിന് തുടർ നടപടികളിൽ കോഴിക്കോടും പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. MK രാഘവൻ MP, MLA മാരായ KPRവീൺകുമാർ, KJയന്ത്, VT സൂരജ് എന്നിവരടങ്ങുന്ന ജനപ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. രാജിയുടെ മറവിൽ സ്ഥാനമാനങ്ങൾ സംഘടിപ്പിക്കുന്ന നീക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R ശ്രീലേഖയുടേതെന്ന് മന്ത്രി K മുരളീധരൻ. രാജിക്കത്ത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് നൽകേണ്ടതെന്ന് അറിയാത്ത ആളാണോ കൌൺസിലറെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു. R ശ്രീലേഖ കൌൺസിലറായി തുടരുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൽഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കാനും ഉപയോഗശേഷം പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുവാനും സൗകര്യമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ ഗവൺമെന്റ് നടത്തുന്ന നീക്കം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി VV ശിവൻകുട്ടി. വൈകിയെങ്കിലും പിന്മാറാൻ തീരുമാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ നിർണായക പദ്ധതിയായ മുള്ളേരി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്മീഷനിങ്ങിന്റെ അവസാനഘട്ടത്തിൽ. പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് KSUB ലക്ഷ്യമിടുന്നത്. ഏഷ്യൻ ഗെയിംസിൽ വനിതാ വ്യക്തിഗത ഗോൾഫിൽ സ്വർണം നേടിയ പ്രണവി ഉർസിന് ഇന്ത്യൻ ഗോൾഫ് പ്രീമിയർ ലീഗ് 1 കോടി രൂപ സമ്മാനിക്കും. ടീമിനത്തിൽ വെള്ളി മെഡൽ നേടിയ പ്രണവി, അതിഥി അശോക്, ദീക്ഷാ ദാഹർ എന്നിവരടങ്ങുന്ന വനിതാ ടീമിലെ ഓരോ അംഗത്തിനും ലീഗ് 25 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കും.

ഗാനമാലിക. ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന യുഗ്മഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെ ഈണപ്പൂക്കുട കേൾക്കാം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടിയാണ്. ഈണപ്പൂക്കുടയിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281424305.

ഗാനമാലിക തുടരുന്നു. അടുത്ത ഗാനം അറബി കഥ എന്ന ചിത്രത്തിന് വേണ്ടി ബിനി ശ്രീനിവാസനും സുജാതയും പാടിയതാണ്. അനിൽ പനച്ചൂരാൻ്റെ വരികൾ, ബിജിബാലൻ്റെ സംഗീതം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, യേശുദാസും ലതികയും പാടിയ ഗാനങ്ങൾക്കും ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടും.

0: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
1: ഗാനമാലികയിൽ ഇനി കേൾക്കാം. അനശ്വരം എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം. PK ഗോപിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ സംഗീതം നൽകി. യേശുദാസും ജ്യോത്സനയും പാടിയ ഗാനം. ചിത്രം മനസ്സിനക്കരെ.

ഗാനമാലികയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയതാണ്. ചിത്രം ഗുരുജി ഒരു വാക്ക്. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമാലിക സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.
1: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.
2: സമ്മർദ്ദത്തിനോ അപകടത്തിനോ ഉള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് ഉത്കണ്ഠ. ഇത് നേരിയതോ കഠിനമോ ആകാം. ജോലി അഭിമുഖത്തിനു മുൻപോ പരീക്ഷയ്ക്കിടെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഫലങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴോ എല്ലാവർക്കും ഇടയ്ക്കിടെ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ഉത്കണ്ഠ സ്ഥിരവും അമിതവുമായി തീരുകയും ദൈനംദിന ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ അത് ഒരു ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാകാം. ഇന്ത്യയിലും ലോകമെമ്പാടും ഏറ്റവും സാധാരണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് ഉത്കണ്ഠ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 38 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഉത്കണ്ഠ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. ഉത്കണ്ഠ ഒന്നിലധികം വഴികളിൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് അതിവേഗം സ്പന്ദിക്കുന്ന ഹൃദയമായോ വയറിൽ വിചിത്രമായ ഒരു അസ്വസ്ഥത ആയോ ഇത് അനുഭവപ്പെടാം. മറ്റുള്ളവർക്ക് ഓക്കാനം, കടുത്ത ഉത്കണ്ഠ എന്നിവ അനുഭവപ്പെടുന്നു. ജോലിസ്ഥലത്തെ ഏതെങ്കിലും തർക്കമോ മോശം വാർത്തയോ സമ്മർദ്ദത്തിന് കാരണമാകുന്ന സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇതിനാൽ നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയും രക്തസമ്മർദ്ദം അതിവേഗം ഉയരുകയും ചെയ്യുന്നു. നിങ്ങൾ സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. നിങ്ങൾ കൂടുതൽ ശ്വസിക്കുകയും കിതയ്ക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ ഓക്സിജന്റെ ഉപഭോഗവും വർദ്ധിക്കുന്നു. അതുപോലെ ആധുനിക ജീവിതശൈലിയിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാനസിക സമ്മർദ്ദം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ സമ്മർദ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം സ്ട്രെസ്സിന് കാരണമാകാം. ഇതിന് ഫലപ്രദവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഒരു പ്രതിവിധിയായി ഹോമിയോപ്പതി ചികിത്സാരീതി സ്വീകരിക്കാം. ഇന്ന് നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വരാറുണ്ട്. നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം മൂലം ആസ്മ, മലവിസർജന പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാം. സമ്മർദ്ദം എപ്പോൾ

അസ്വസ്ഥതയ്ക്കും കാരണമാകും. അതിനാൽ ഈ തത്വമനുസരിച്ച് ഇത് ഒരു ഹോമിയോ മരുന്നായി മാറുമ്പോൾ ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന ആളുകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കാം. ഉത്കണ്ഠ ഒരുപോലെയല്ല, ഇതിന് നിരവധി പ്രത്യേക തരങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ദൈനംദിന സംഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. പലപ്പോഴും ഒരു പ്രത്യേക കാരണവുമില്ലാതെ ഇത് ഉണ്ടാകുന്നു. GAD ഉള്ള ആളുകൾക്ക് അവരുടെ ഉത്കണ്ഠ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. മറ്റൊരു തരമാണ് പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്കുകൾ. തീവ്രമായ ഭയത്തിന്റെയോ അസ്വസ്ഥതയുടെയോ പെട്ടെന്നുള്ള എപ്പിസോഡുകൾ, നെഞ്ചുവേദന, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, തലകറക്കം അല്ലെങ്കിൽ ശ്വാസമുട്ടൽ തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങളോടൊപ്പമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുപോലെ സാമൂഹിക ഉത്കണ്ഠാരോഗം സാമൂഹിക സാഹചര്യങ്ങളിൽ വിലയിരുത്തപ്പെടുമെന്നോ അപമാനിക്കപ്പെടുമെന്നോ ഉള്ള ഭയം, ഇത് വ്യക്തിബന്ധങ്ങളെയും കരിയർ വളർച്ചയെയും അക്കാഡമിക് പ്രകടനത്തെയും ബാധിച്ചേക്കാം. അതുപോലെ പ്രത്യേക ഭയങ്ങൾ, പ്രത്യേക വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഉള്ള തീവ്രമായ ഭയം, ഉദാഹരണത്തിന് ഉയരത്തിൽ പോകാനുള്ള ഭയം, സൂചി കാണുമ്പോഴുള്ള ഭയം, മൃഗങ്ങൾ, പ്രാണികൾ മുതലായവയോടുള്ള ഭയം എന്നിവ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ മറ്റൊരു തരമാണ്. ആവർത്തിച്ച് കൈ കഴുകുകയോ കാര്യങ്ങൾ പലതവണ പരിശോധിക്കുകയോ ചെയ്യുന്നത് പോലുള്ള അനാവശ്യ ചിന്തകളും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഗുരുതരമായ അപകടം, ആക്രമണം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം പോലുള്ള ഒരു ആഘാതകരമായ സംഭവം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓർമ്മകൾ, പേടി സ്വപ്നങ്ങൾ, വൈകാരിക മരവിപ്പ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. രണ്ടുപേർ ഒരേ തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയരാകുമ്പോഴും അവരുടെ പ്രതികരണം വ്യത്യാസപ്പെടുന്നു. ഹോമിയോപ്പതിയുടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ രോഗത്തെ ചികിത്സിക്കുന്നില്ല, പകരം രോഗം ബാധിച്ച വ്യക്തിയെയാണ് ചികിത്സിക്കുന്നത്. ആ വ്യക്തിയുടെ രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നത്. എല്ലാവരും സമ്മർദ്ദത്തോട് വ്യത്യസ്തമായി പ്രതികരിക്കുമ്പോൾ ഒരു ഹോമിയോ ഡോക്ടർ ഓരോ വ്യക്തിക്കും അവരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ഉത്കണ്ഠ ശമിപ്പിക്കുന്നതിനായി ഒരു ഹോമിയോ മരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റേജിൽ കയറുവാനുള്ള ഭയം, അസൈൻമെന്റ് സബ്മിഷൻ, പരീക്ഷകൾ, ജോലി, പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന അസുഖം, സങ്കടം എന്നിവയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, വയറുവേദന, തൊണ്ടയിലെ വീക്കം, അസ്വസ്ഥത, വയറിളക്കം അല്ലെങ്കിൽ വിഷാദം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവ ഹോമിയോപ്പതി ചികിത്സയുടെ സഹായത്തോടെ ശരീരത്തിന് ശാന്തമാക്കാൻ കഴിയും. ഹോമിയോപ്പതി മരുന്നുകളുടെ മറ്റൊരു അത്ഭുതകരമായ ഗുണം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. വ്യക്തിഗത സവിശേഷതകൾക്കും വ്യക്തി എങ്ങനെ സമ്മർദ്ദത്തോട് പ്രതികരിക്കുകയും സമ്മർദ്ദ സാഹചര്യം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഹോമിയോ മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത്. നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് പ്രത്യേക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനു പകരം ഹോമിയോപ്പതി ഡോക്ടർമാർ ഓരോ വ്യക്തിയുടെയും സവിശേഷ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ, മുൻകാല ചരിത്രം, കുടുംബ ചരിത്രം, മെഡിക്കൽ ചരിത്രം, വൈകാരിക ചരിത്രം എന്നിവ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനും പൂർണ്ണമായ വിലയിരുത്തൽ നടത്തുന്നതിനും ഒരു ഹോമിയോപ്പതി ഡോക്ടർ സാധാരണയായി ഒരു രോഗിയുമായി സമഗ്രമായ അഭിമുഖം നടത്തും. അതിലൂടെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുന്നതിനും സമ്മർദ്ദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു മരുന്ന് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളായ ഉറക്കമില്ലായ്മ, തലവേദന, അമിതമായ ഉത്കണ്ഠ, ദഹനക്കേട് എന്നിവയ്ക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ലഘു മാനസിക പ്രശ്നങ്ങളിൽ പെട്ടവരെ കൗൺസിലിംഗിന് ഉപയുക്തമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഹോമിയോ മരുന്നുകൊണ്ട് സാധിക്കും. കൗൺസിലിംഗും ഹോമിയോ മരുന്നും കൂടെ കഴിച്ചാൽ വളരെ വേഗം സുഖമാകുകയും ചെയ്യുന്നു. വിഷാദം, ഉത്കണ്ഠ പ്രശ്നങ്ങൾ, സ്ത്രീകളിലെ മാസമുറ കാലത്തെ സ്വഭാവ വ്യതിയാനങ്ങൾ, പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഉത്കണ്ഠ, കുട്ടികളിലെ പരീക്ഷാ പേടി, സഭാകമ്പം, ദേഷ്യം, വാശി, മോഷണശീലം, ഇവയ്ക്കെല്ലാം ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ സ്വഭാവ വ്യതിയാനം കാണുന്നു. അതുകൊണ്ട് തന്നെ അധികകാലം ഈ മരുന്ന് കഴിക്കേണ്ടതില്ല. ഈ മരുന്നുകൾക്ക് രുചി വ്യത്യാസമോ മണമോ ഉണ്ടാകില്ല. അതുപോലെ ഈ മരുന്നുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. മരുന്നിനോട് ആസക്തിയോ മരുന്നുമൂലം മയക്കമോ മറ്റു പാർശ്വഫലങ്ങളോ ഉണ്ടാകില്ല. ഓഫീസിലെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി പിന്നീട് വീട്ടിൽ വന്ന് ദേഷ്യം കാണിക്കുന്നവരുണ്ട്. ഇവർക്ക് നെക്സോമിക, സ്റ്റാഫിസാഗ്രിയ മുതലായ മരുന്നുകൾ ഉപകാരപ്പെടുന്നു. ഉള്ളിൽ അമർത്തിവെച്ച സങ്കടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ഏതെങ്കിലും ശാരീരിക പ്രയാസം മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇവയ്ക്കും മരുന്ന് ഹോമിയോപ്പതിയിൽ ഉണ്ട്. ഇഗ്നേഷ്യ, നാട്രമ്യൂർ, ആഴ്സാൽപ് മുതലായവ അവയിൽ പെടുന്നു. അതുപോലെ ആർത്തവ വിരാമം സ്ത്രീകളിൽ പല സ്വഭാവ മാറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനമാണ്

0: ഇതിനു പിന്നിൽ ഈ സമയത്ത് സ്ത്രീകളിൽ അമിതമായ ചൂടും പരവേശവും ഉണ്ടാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് ലാക്കസിസ്, ഗ്രഫൈറ്റിസ് മുതലായ മരുന്നുകൾ ഉത്തമമാണ്. ഓരോ വ്യക്തിക്കും ഓരോ വ്യത്യസ്ത മരുന്ന് എന്നതാണ് ഹോമിയോപ്പതിയുടെ പ്രത്യേകത. ഒരു താഴ് തുറക്കാൻ ശരിയായ ഒരു താക്കോൽ മാത്രമേ ഉണ്ടാകൂ എന്നതുപോലെ, ശരിയായ മരുന്ന് കണ്ടെത്തിയാൽ മാത്രമേ പൂർണമായ രോഗമുക്തി ലഭ്യമാകുകയുള്ളൂ. അത് ഒരു ഹോമിയോ ചികിത്സകന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സമ്മർദ്ദത്തെയും ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മനോവിഷമങ്ങളെയും വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് നന്നായി പരിശീലനം നേടിയ ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറെ മാത്രം ബന്ധപ്പെടുക. നിങ്ങൾ മരുന്ന് സ്വയം നിർദ്ദേശിക്കുന്നത് കൂടുതൽ ദോഷം ചെയ്യും. ഗുരുതരമായ മാനസികാരോഗ്യപരമോ വൈകാരികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വിദഗ്ധ ഡോക്ടറുടെ അവലോകനവും തുടർ നടപടികളും ആവശ്യമാണ്. സമ്മർദ്ദ സാഹചര്യങ്ങളെ കൂടുതൽ ശാന്തമായി കൈകാര്യം ചെയ്യുന്നതിന് ഹോമിയോ മരുന്നുകൾ സഹായമാവുകയും ഒപ്പം ശാരീരികവും മാനസികവുമായ ആരോഗ്യം തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും.
1: അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഡോക്ടർ വി.വി. ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കടുവ എന്ന ചിത്രത്തിന് വേണ്ടി അതുൽ നറഗര പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ജെ എക്സ് ബിജോയിയുടെ സംഗീതം.

0: ഒരു ഗാനം കൂടി. അനിയത്തി പ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയതാണ്. എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.
1: സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ 1-2 ഈണപ്പൂക്കുടയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: മലപ്പുറം ജില്ലയ്ക്കെതിരായ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവും CPIM കേന്ദ്ര നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാപ്പ് പറയാൻ CPIM തയ്യാറാകണമെന്നും ആര് വർഗീയത പറഞ്ഞാലും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മണ്ണാണ് മലപ്പുറമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലപ്പുറത്തെക്കുറിച്ച് CPIM നിലപാട് ഇതാണെന്നും മറ്റ് നിലപാടുകൾ പാർട്ടിയുടേതല്ലെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു. സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങളിൽ ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. KSTP പദ്ധതിയിലെ പതിബൽ എഞ്ചിനീയർ LCB യുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മുൻമന്ത്രിയും നിയുക്ത ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനുമായ ഡോക്ടർ MK മുനീർ. LDF ഗവൺമെന്റ് ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ വിശുദ്ധാമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷത്തിന് നാളെ കൊടിയേറും. ബസലിക്ക ക്യാരക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടാണ് കൊടിയേറ്റുക. ദക്ഷിണ വ്യോമസേന തിരുവനന്തപുരത്ത് സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോൺ സംഘടിപ്പിച്ചു. വ്യോമസേനയിലെ ഏക പരമവീരചക്ര ജേതാവ് ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെക്കോണിന്റെ സ്മരണാർത്ഥമായിരുന്നു മാരത്തോൺ. വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. R രാജശ്രീയുടെ ആത്രേയകം നോവലിനാണ് ഇത്തവണത്തെ അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 2 മണിക്ക്

ശ്രോതാക്കൾ വാട്സപ്പിലൂടെ തത്സമയം ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളുമായി ഈണപ്പൂക്കുട ആരംഭിക്കുന്നു. ഈണപ്പൂക്കുടയിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281420305. സന്ദേശങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഇഷ്ടഗാനത്തിൻ്റെ തുടക്കം, ചിത്രത്തിൻ്റെ പേര്, സന്ദേശം അയക്കുന്ന ആളിൻ്റെ പേരും സ്ഥലവും.

ഈണപ്പൂക്കുട 2 മണിവരെ തുടരും. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281423045.

ഈണപ്പൂക്കുടയിലെ ആദ്യ ഗാനം ശശീന്ദ്രൻ നായർ വട്ടവിളയിൽ നിന്ന് ആവശ്യപ്പെട്ടതാണ്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: ഓഫീസിലെ ബ്രാസ് മേള, മിസ്സിയില്ലേ, കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇണപ്പൂക്കുടയിൽ ഇനി കേൾക്കാം. പുളിയറക്കോണത്ത് നിന്ന് അരുൺകുമാർ ആവശ്യപ്പെട്ട ഒരു ഗാനം, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയതാണ്. BR പ്രസാദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: പട്ടത്താനത്ത് നിന്ന് ശ്രീരാഗ് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. അവറാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണുകൃഷ്ണൻ, അനില രാജീവ് എന്നിവർ ആലപിച്ചത്. അൻവർ അലിയുടെ വരികൾ, സനൽദേവിന്റെ സംഗീതം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: കണ്ണൂരിൽ നിന്ന് സെൽവി ആവശ്യപ്പെട്ട ഗാനമാണ് ഈണപ്പൂക്കുടയിൽ അടുത്തത്. നിന്നിഷ്ടം എന്നിഷ്ടം 2 എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ഡോക്ടർ രഞ്ജിത്, കണ്ണൂർ രാജൻ എന്നിവരുടെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഈണപ്പൂക്കുടയിലെ അടുത്ത ഗാനം കേശവദാസപുരത്തു നിന്ന് സുഗുണൻ ആവശ്യപ്പെട്ടതാണ്. പ്രസാദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെപ്പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
1: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
0: RBI പറയുന്നു, അറിവ് നേടൂ,
1: ജാഗ്രത പാലിക്കൂ.
2: സന്തോഷ് വർമ്മയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, യേശുദാസും വാണിജ്യറാമും പാടിയത്, ചിത്രം ആക്ഷൻ ഹീറോ ബിജു. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് പെരുമ്പഴുതൂർ നിന്ന് രജിത സുജിലാൽ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
2: അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലസൻഡ പ്രീവിയ എന്നൊക്കെ പറഞ്ഞ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല. അപ്പം നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ഡ്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക്
1: ഞാൻ എന്റെ പ്രിയകാരങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: ഇണപ്പൂക്കുടയിൽ ഇനി കേൾക്കാം. ചെട്ടിക്കുളങ്ങരിൽ നിന്ന് ശൈലജ ആവശ്യപ്പെട്ട ഒരു ഗാനം, ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: ഫാം ടു സിറ്റി.
1: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
0: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
2: എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം പ്രിയം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കടയ്ക്കൽ കുമ്മിൽ നിന്ന് ലൈല ബേവി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇണപ്പൂക്കുടയിൽ ഇനി കേൾക്കാം. മലപ്പുറം പടപ്പുറമ്പ് നിന്ന് രാമചന്ദ്രൻ പിള്ള ആവശ്യപ്പെട്ട ഒരു ഗാനം. ദിവ്യദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണിത്. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾ, MS വിശ്വനാഥിന്റെ സംഗീതം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഇണപൂക്കുടയിലെ അടുത്ത ഗാനം ഇടയക്കുന്നത് നിന്ന് സൽമ ജമാലുദ്ദീൻ ആവശ്യപ്പെട്ടതാണ്. അധ്യായം 1 മുതൽ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. MD രാജേന്ദ്രന്റെ വരികൾ ജെറിയ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
2: അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലസന്റ പ്രിവിയ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല. അപ്പം നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ട്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെ

0: രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട്.
1: ഞാൻ എന്റെ പ്രിയകാലങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ഇണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കണ്ണൂർ ചിറ്റാരിപ്പുറമ്പ് നിന്ന് ബാബു ആവശ്യപ്പെട്ടതാണ് തുറമുഖം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂട സമാപിക്കുന്നു. ഈണപ്പൂക്കൂടയിലേക്ക് സന്ദേശങ്ങളയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പമുണ്ടായിരുന്നത് ജോമോൻ മാത്യു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: MSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ കരുത്തിലാണ് വികസിത ഭാരതത്തിന്റെ പ്രയാണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ കമ്പനി സെക്രട്ടറിമാരുടെ സംഘടന ICSIയുടെ 58-ാമത് സ്ഥാപക ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഡൽഹിയിൽ 3 വനിതാ മാധ്യമപ്രവർത്തകർ പോലീസിനെതിരായി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് ഡൽഹി പോലീസ്. ഇന്നലെ പ്രതിഷേധത്തിനിടെ അതിക്രമം കാട്ടിയെന്നാണ് മാധ്യമപ്രവർത്തകരുടെ പരാതി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായ ഷീ സ്കൂട്ടർ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. സൗദി അറേബ്യയിൽ മർദ്ദനത്തിന് ഇരയായ കൊല്ലം സ്വദേശിനിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. യുവതിക്ക് നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 19-ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ. വിദേശകാര്യ മന്ത്രാലയവും പശ്ചിമബംഗാൾ ഗവൺമെന്റും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത് യുവ അഭിയാന്റെ 100 ആഴ്ച നീളുന്ന കർമ്മപരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. വികസിത് ഭാരത് സങ്കല്പത്തിൽ സംഘടിപ്പിച്ച പരിപാടി V മുരളീധരൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 15 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവുമടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസിൻ്റെ സംഗീതം.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കളങ്കാവൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീരാഘു ഭരതൻ പാടിയ ഗാനം, വിനായക ശശികുമാറിൻ്റെ വരികൾ, മുജീബ് മജീദിൻ്റെ സംഗീതം.

Are you, listen to me?

listen to me. Hey, you join with me. Hey, you come to me.

തിരയിപ്പുകളിൽ ഇനി കേൾക്കാം ഹരിഹരനും ചിത്രയും സംഘവും പാടിയ ഗാനം, ചിത്രം തെനാലി.

ഈ ഗാനത്തോടെ തിരയപ്പൂക്കൾ സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പൊ മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളില് അവരുടെ കരള് അസുഖത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞു വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിന്റെ ഇൻഫെക്ഷൻസ്, അയണിന്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിന്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. ഇപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ, കോപ്പറിന്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിന്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നത്.
2: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറ്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റോ, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴി

0: ിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്, പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിന്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പം ജീവിതശൈലിയിൽ എന്തിന് മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിന് മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗറ്, പ്രഷറ്, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മൾ അതിനുവേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കട, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗിയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണം. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 kg തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 kg വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 kg വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 kg ഉള്ള ആൾക്ക് 10% 7 kg 7 kg കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളും നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം പല

0: എല്ലാവരുടെയും ഒരു സംശയമാണ്, ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
1: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിന്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പൊ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമ്മൾക്കറിയാം, വയറ്റിൽ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷെ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിന്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം. പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
0: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
1: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങൾ അനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങൾ അനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങൾ അനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ടു പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം, ഭക്ഷണക്രമത്തിന്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണ് അത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫ് ആണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല. ഏതളവിലുള്ള മദ്യവും എന്ത് തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
0: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
1: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM

0: ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് സമാപിക്കുന്നു.

0: മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. പഴയ ഗാനങ്ങളോ പുതിയ ഗാനങ്ങളോ ഏതുമായിക്കോട്ടെ, അതിലേതെങ്കിലും ഒരു പ്രിയ ഗാനത്തിനായി നിങ്ങളുടെ ശബ്ദ സന്ദേശം യുവർ വോയിസിലേക്ക് അയക്കൂ. ഇന്നത്തെ യുവർ വോയിസിൽ കുറച്ച് ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശങ്ങളും അവരുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാം നമുക്ക്.
1: നമസ്കാരം, എന്റെ പേര് ജസീറ, തിരുവനന്തപുരം ജില്ലയിലെ കല്ലറപ്പാങ്ങോട് സ്വദേശിനിയാണ്. അനന്തപുരം FM-ന്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. അതിലെ യുവർ വോയിസ് എന്ന പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മൂവിയാണ് സൺഡേ ഹോളിഡേ. അതിലെ എല്ലാ സോങ്ങും എനിക്കിഷ്ടമാണ്. അതിലേതെങ്കിലും ഒരു സോങ് ഒന്ന് കേൾപ്പിക്കാമോ?

നമസ്കാരം, എന്റെ പേര് അമൃത. ഞാൻ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അനന്തപുരി എക്സ്പമിന്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. അതിലെ യുവർ പൾസ് എന്ന പ്രോഗ്രാം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിലൂടെ രാവണപ്രഭു എന്ന സിനിമയിലെ അറിയാതെ അറിയാതെ എന്ന ഗാനമാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്.

നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. യുവർ വോയിസ് എന്ന പ്രോഗ്രാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പ്രോഗ്രാമിലൂടെ അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയിലെ പെണ്ണെ കണ്ണിൻ തുമ്പത്തെന്തേ എന്ന ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിലെ ക്ലൈമാക്സ് ഒരുപാട് കരയിപ്പിക്കുന്നതാണ്. ഈ പാട്ട് വച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
7: അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലസൻഡ പ്രിവിയ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല. അപ്പം നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ട്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട്.
6: ഞാൻ എന്റെ പ്രിയകാലങ്ങൾ നാളെ രാവിലെ 10:00.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495659321.

മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി. വിഷയം: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ്വ്യവസ്ഥ വരെ, സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ.

0: യുവർ വോയിസ് തുടരുന്നു.
1: എന്റെ പേര് നത്താനിയേൽ, എന്റെ വീട് കൊച്ചി. യുവർ വോയിസിൽ കൂടെ എനിക്ക് കണ്ണാന്തുമ്പി പാട്ടിട്ട് തരോ. കണ്ണാ

നമസ്കാരം, എൻ്റെ പേര് പൂജ. ഞാൻ കൊല്ലം ജില്ലയിലെ ആഴന്തക്കുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിന്റെയും നവ്യ നായരുടെയും വെള്ളിത്തിര എന്ന സിനിമയിലെ ഹൃദയസഖി സ്നേഹമായി എന്ന പാട്ട് ഈ പരിപാടിയിലൂടെ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രണയവും നൊമ്പരവും ഒരുപോലെ നിറഞ്ഞ ഈ പാട്ടും ഇതിലെ വരികളും ഹരിഹരന്റെ ആലാപനവുമെല്ലാം എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട്.

നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഫാർട്ട് ഫാസിൽ നായകനായ ഡയമണ്ട് നെക്ലേസ് എന്ന മൂവിയിലെ നിലാമലരെ എന്ന് തുടങ്ങുന്ന ഗാനം എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഈ ഗാനം എനിക്ക് വെച്ചു തരാമെന്ന് പ്രതീക്ഷിക്കുന്നു.

നമസ്കാരം, എന്റെ പേര് റുക്സാന. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ സ്വദേശിയാണ്. എനിക്ക് കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന സിനിമയിലെ ശ്രീ ONV കുറുപ്പ് രചിച്ച ഹൃദയത്തിൻ മധുപാത്രം എന്ന മെലഡിയ സോങ് ഇതിൽ നിന്നും വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
4: സ്കാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫ്ലൂയിഡ് കുറയാം, പിന്നെ കൊച്ചിന് കോഡ് ചുറ്റി കിടക്കാം, പൊസിഷൻ മാറാം, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. പണ്ട് നമ്മൾക്ക് ഒന്നും അറിയത്തില്ല. പേഷ്യന്റിന്റെ മെമ്മറിയും പോകുമ്പോഴായിരിക്കും അറിയണ കൊച്ചിന് മോശം പോയി കിടക്കണു, പിന്നെ ഡിസ്ട്രെസ്, പിന്നെ വലിയ ബേബി, അതും ട്രയൽ അധികം കൊടുക്കാറില്ല.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495655321, മറ്റൊരു നമ്പർ 9496596321.

മറക്കാതെ വിളിക്കുക. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ, സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ. നാളെ രാവിലെ 11 മണിക്ക്.

0: ശ്രോതാക്കൾ കേൾക്കുന്നത് യുവർ വോയിസ്.
1: നമസ്കാരം, എന്റെ പേര് അഷ്ടമി. ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അനന്തപുരി എഫ്എമ്മിന്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. അതിലെ യുവർ വോയിസ് എന്ന പ്രോഗ്രാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പ്രോഗ്രാമിലൂടെ ഫീനിക്സ് എന്ന മൂവിയിലെ എന്നിലെ പുഞ്ചിരി നീയും എന്ന ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മൂവിയാണ്.

എന്റെ പേര് സിന്ധു എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു സോങ് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുന്ന എന്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ഗാനമാണ്. ഇത് എന്റെ അച്ഛന് വേണ്ടിയും എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിന്റെ മനോഹരമായ വരികളും അതിന്റെ ആലാപനവും ഏറെ ഇഷ്ടമുള്ളതാണ്.

ഹായ്, എൻ്റെ പേര് ആമി. യുവർ വോയിസിലൂടെ സമ്മർ ഇൻ ബെത്ലഹേമിലെ മാരിവില്ലിൻ എന്നുള്ള പാട്ട് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ സോങ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

പാടിപ്പതിഞ്ഞതോ കേട്ട് മനസ്സിൽ പതിഞ്ഞതോ ആയ ഒരു ഗാനം നിങ്ങൾക്ക് ഉവർ വോയിസിലൂടെ കേൾക്കണോ? എങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കൂ. വൈകാതെ നിങ്ങളുടെ പ്രിയഗാനം യുവ വോയിസിലൂടെ നിങ്ങളിലേക്കെത്തും. ഇന്നത്തെ യുവ വോയിസ് ഇവിടെ സമാപിച്ചു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണം MSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ കരുത്തിലായിരിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58-ാമത് സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 17-ാമത് പെൻഷൻ അദാലത്ത് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും.

റിയാദിനെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഹൂത്തി അവകാശവാദം നിഷേധിച്ച് സൗദി അറേബ്യ. KSRTCയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ പ്രൊഫഷണലായി മാറ്റുകയും സമഗ്ര വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. വിദേശ എഞ്ചിനീയറുടെ ആത്മഹത്യയിലേക്ക് നയിച്ച അഴിമതി ആരോപണത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗ്യാനേഷ് കുമാർ 2006 കേരളത്തിലെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലയളവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ സേവനങ്ങളും ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ നഗോയയിൽ ഔദ്യോഗിക പരിസമാപ്തിയായി. സമാപന ചടങ്ങിൽ ഷൂട്ടർ നീരു ഝാണ്ടയാണ് ഇന്ത്യൻ പതാകയേന്തിയത്. അടുത്ത ഏഷ്യൻ ഗെയിംസ് 2030 ഖത്തറിൽ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജേർണലിസ്റ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനവരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിധു പ്രതാപും ജ്യോത്സ്നയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുലിവാൽ കല്യാണം. ഗാനരചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി, ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലിൽ നടക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: കൈതപ്രം എഴുതിയ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ചാഞ്ചാട്ടം. ഗായകർ MG ശ്രീകുമാർ, ചിത്ര.

0: കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിന് വേണ്ടി കലാധരൻ വരികളെഴുതി, ശ്യാം സംഗീതം നൽകി, ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലി

0: 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഒരു ഗാനം കൂടി കേൾക്കാം. കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഉണ്ണികൃഷ്ണൻ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം, പ്രധാന വാർത്തകൾ. നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കാതെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാനാകില്ലെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58-ാമത് സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു.

ആയിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ ശ്രീ ജയശങ്കർ അഭിസംബോധന ചെയ്തു. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താശിബിരം നാളെ ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. റിയാദിനെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഹൂത്തി അവകാശവാദം നിഷേധിച്ച് സൌദി അറേബ്യ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,911 പേരെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ നഗോയയിൽ ഔദ്യോഗിക പരിസമാപ്തിയായി. സമാപന ചടങ്ങിൽ ഷൂട്ടർ നീരു ഝാണ്ടയാണ് ഇന്ത്യൻ പതാകയേന്തിയത്. അടുത്ത ഏഷ്യൻ ഗെയിംസ് 2030 ഖത്തറിൽ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. നാടൻ പശുവളർത്തലിലും ജൈവകൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക വീണ രാജ്കുമാറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ, പാപനാശം അശോക് രമണി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിക്കുന്നത്. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എം പി അപ്പൻ എഴുതിയ കവി എന്ന കവിത, ആലാപനം വി ടി മുരളി. തുടർന്ന് ഉദയഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യൻ പാടിയ ഗാനങ്ങൾ. പ്രഭാതഭീരി. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തുടർന്ന് ചരിത്രത്തിൽ ഇന്ന്, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 161 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:02 ചിത്രമഞ്ജുഷ. 12:40 പ്രകാശധാര. ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും. ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ ജീവിത

ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 റേഡിയോ ഹെൽത്ത്, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 കേൾക്കാം വയലും വീടും, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്, 11:05 രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.6°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുന്ദരപുരുഷൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസ് പാടിയത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559631. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
1: അവര് പറഞ്ഞു അവര് 5-ാം മാസം മുതല് ഫ്ലൂയിഡൊക്കെ പോയി കടത്തി 7.5 മാസമായപ്പം ഡെലിവറി ആയി. അമ്മോനിപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റാണെന്ന് എന്നെ പരിചയം. എന്ത് സന്തോഷം തോന്നുന്നു. അതുപോലെ ഒത്തിരി പേര് വരാറുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്.

0: മാർട്ടി ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദ്യ ഗാനം വിജയ് യേശുദാസ് പാടിയത്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമന്ത്രി

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50-ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. അടുത്ത ഗെയിംസ് ഖത്തറിൽ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58-ാമത് സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇസ്രായേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു. അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100-ക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ. നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പിഎം സേതു ഇന്ന് 1 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 4 ഒക്ടോബറിനാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു. അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു കെഎസ്ആർടിസി കൂട്ടിപ്പോകും, പ്രശ്നമായിരിക്കുമെന്ന്. കെഎസ്ആർടിസിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നു. കൂടുതൽ കളക്ഷനോടുകൂടി കെഎസ്ആർടിസി പോവാം.
0: ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. 2006-ൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനേഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KPCC നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത്. ശ്രീ ഗ്യാനേഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 50-ാമത് വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ

0: സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അഡീഷണൽ ഡിഎംഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിഎംഒ കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരു ധണ്ട സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്തെത്തി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 സൺഡേയ്സ് ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി മുരളീധരൻ എംഎൽഎ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാംഗ് സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ പല്ലൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് സിപിഎം നേതാവ് പി നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്ത്. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. യൂസഫലി കേസരിയുടെ വരികൾക്ക് രവി ബോംബെ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗസൽ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. താരാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ ഒരിക്കലും വെറുതെ ആകില്ല. അത് ആരുടെയൊക്കെയോ കണ്ണുനീരൊപ്പുന്നുണ്ടാവും. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറുന്നുണ്ടാകും. നന്മ മരവിക്കാത്ത മനസ്സുകൾ എന്നും ലോകത്തിനൊരു അനുഗ്രഹമാണ്. ഒപ്പം നമുക്കും ചേരാം. ഈ നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ അതിഥി നാടൻ പശു വളർത്തലും ജൈവ കൃഷിയുമൊക്കെയായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംരംഭകയായ ശ്രീമതി വീണ രാജ്കുമാറാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് പതിവ് പോലെ ഇന്നും ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം പറയാം. നായ്ക്കളിൽ കണ്ടുവരുന്ന കള്ളഗർഭം അഥവാ സ്യൂഡോ പ്രഗ്നൻസി എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ചും വീടുകളിൽ പെൺനായ്ക്കളെ വളർത്തി അനുഭവമുള്ളവർക്ക്, അല്ലേ? എന്തായാലും ശരിയുത്തരം പരിപാടിയുടെ

0: അവസാനം കേൾക്കാം. പരമ്പരാഗത കാർഷിക രീതികളെയും ആധുനിക സംരംഭകത്വത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിഷരഹിതമായ ഭക്ഷണം, മണ്ണിന്റെ ആരോഗ്യം, നാടൻ പശുക്കളുടെ സംരക്ഷണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു സംരംഭകയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന കൃഷിരീതികളിലൂടെ ആരോഗ്യകരമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം സുസ്ഥിരമായ കാർഷിക സംസ്കാരത്തിന്റെ നിലനിൽപ്പും ലക്ഷ്യമാക്കി മുന്നേറുകയാണ് ഈ സംരംഭക. ഈ സംരംഭത്തിന്റെ ആശയം, പ്രവർത്തന രീതി, അനുഭവങ്ങൾ, വെല്ലുവിളികൾ എന്നിവയൊക്കെ അറിയാനായി നമുക്ക് ശ്രീമതി വീണ രാജ്കുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം ശ്രദ്ധിക്കാം.
1: വീണ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: താങ്കള് പശു വളർത്തുന്നുണ്ട്, കൃഷിയും ചെയ്യുന്നുണ്ട്, ഈ മേഖലയിലോട്ട് വരാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു?
2: അങ്ങനെ ചോദിച്ചാൽ കോവിഡിന് തന്നെ പറയേണ്ടി വരും. ലോക്ഡൌൺ സമയത്ത് ഞങ്ങൾ കുവൈറ്റിലായിരുന്ന സമയത്ത്
1: പ്രവാസിയായിരുന്നു.
2: അതെ, കുട്ടികളെല്ലാം നാട്ടിലായി. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ആസ് എ ഹൗസ് വൈഫ് എന്റെ കടമയൊക്കെ കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് വരാനായിട്ട് ഞങ്ങൾക്ക് അന്ന് ആ സമയത്ത് ഫ്ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളിരുന്ന് ആലോചിച്ചു, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആവാറായി, പ്രവാസി ജീവിതം നിർത്താറായി. അപ്പൊ എന്തെങ്കിലും നാട്ടിൽ വന്നിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, ഞങ്ങൾക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. അപ്പൊ അത് വിഷമില്ലാതെ നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. കാരണം ഒത്തിരി സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങള് നമ്മൾ വെറുതെ കാട് പിടിച്ച് കിടന്ന് നശിച്ചു പോവുകയാണ്. അപ്പൊ അതിനെ ഒന്ന് നന്നാക്കി എടുത്താല് നമുക്ക് വേറെ എങ്ങും പോകണ്ട, നമ്മുടെ സ്ഥലത്ത് തന്നെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാം.
1: അങ്ങനെ ഒരു തുടക്കം ഇട്ടതാണ്. അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കാർഷിക, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു?
2: വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല. കുട്ടിക്കാലം മുതൽ എന്റെ അമ്മൂമ്മയുടെ പറമ്പും അവിടെ കൃഷി ചെയ്യണതും ഞാറക്കുന്നതും എല്ലാം കണ്ടു വളർന്നതാണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം ഇപ്പോൾ അത് വീണ്ടും മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഓർഗാനിക് പച്ചക്കറികളും ഉണ്ട്, പശുക്കളും.
1: പശുക്കളുണ്ട്. അപ്പൊ പശുക്കളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഏത് പശുക്കളാണ്? നമ്മുടെ സങ്കരണം പശുക്കളായിരിക്കുമല്ലോ വളർത്തുന്നത്?
2: അല്ല അല്ല, നാടനാണ്. കാരണം ഞാൻ 100% ഓർഗാനിക് ആണ്, സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമറും കൂടിയാണ്. വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നാടൻ പശുക്കൾ തന്നെ വേണം.
1: അപ്പം പശുക്കളിൽ നിന്ന് പാലല്ല നമ്മുടെ പ്രധാന എയിം അല്ലേ?
2: അതെ അതെ, രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ ഒരു പശുവിൽ തുടങ്ങി. അപ്പൊ അവരുടെ
1: ഏത് പശുവായിരുന്നു?
2: ആദ്യം കാസർഗോഡ് കുള്ളനായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോ ഒരു വെച്ചൂരും കൂടി എടുത്തു, പിന്നെ മൂന്നാമത്തെ ആള് എടുത്തു. അങ്ങനെ ഞങ്ങളിപ്പോ ഏതാണ്ട് 16 പശുക്കളുണ്ട്, കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് 16 പേരായി. അപ്പൊ അവരുടെ ചാണകം തന്നെയാണ് മെയിൻ ആയിട്ടും എന്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്.
1: അപ്പൊ ഈ പശു വളർത്തൽ തുടങ്ങുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമുക്ക് ഈ ഓർഗാനിക് ഇൻപുട്സ് കിട്ടണോന്നായിരുന്നു?
2: അതെ അതെ, ഓർഗാനിക് പച്ചക്കറിയാണ് നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ നാടൻ പശുക്കൾ തന്നെ വേണം. അവരുടെ പശുക്കളുടെ ചാണകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്ക് അകത്തിരിക്കും അവരുടെ ചാണകം, അതാണ് നാടൻ പശു. ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഒരു ചാണകമാണ്, അതാണ് അതിന്റെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ. ആ ചാണകം നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചാൽ വേറെ ഒന്നും വേണ്ട.
1: ഇതിൽ നിന്ന് പാലും കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? അളവ് ഇച്ചിരി കുറവാണ്.
2: ഇപ്പൊ ചൂട് സമയമുണ്ട്, ഇച്ചിരി കുറവുണ്ട്. രാവിലെ ഒരു 2, വൈകിട്ട് ഒരു 1, 1.5.
1: ഈ ഒരു ജേണി ഒന്ന് പറയാമോ, ഇതെങ്ങനെയായിരുന്നു?
2: അതൊരു റോളർ കോസ്റ്റർ ജേണി തന്നെയായിരുന്നു. കാരണം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, നമ്മളൊരു കാര്യം സിൻസിയർ ആയിട്ട് ആഗ്രഹിച്ചാൽ പ്രകൃതിയും ഈശ്വരനും കൂടെ നിൽക്കും. എന്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടെയും സപ്പോർട്ടുണ്ട്.
1: അതെ,
2: ഒരു ഷെഡ് തുടങ്ങി, പിന്നെ അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ 16 പേർക്കുള്ള ഷെഡായി.
1: പുല്ലൊക്കെ എവിടെ നിന്നാണ്?
2: പുല്ലിപ്പോ ഞാന് പുല്ലിന് മാത്രമായിട്ടൊരു സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലിപ്പോ പുല്ല് വരുന്നുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വേനൽ സമയമാകുമ്പോൾ ഇതെല്ലാം കുറയും. അപ്പം പുറത്തുനിന്നും നമ്മൾ എടുക്കുന്നുണ്ട്, നമുക്ക് പരിചയക്കാരുടെ അടുത്തു നിന്നും എടുക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെയും കുറച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈക്കോല്, പിന്നെ പുണ്ണാക്ക്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്.
1: അതെ അതെ,
2: കാരണം അവർക്കും പച്ചപ്പുല്ല് കൊടുത്താലാണ് നല്ല പാല് കിട്ടുന്നത്. പശുവിന് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ഇങ്ങനെ മേയാനായിട്ട് ഇങ്ങനെ വിടുമല്ലോ. ഇപ്പൊ അത്ര ഏരിയ ഒന്നും നമുക്കില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മാനേജ് ചെയ്യാണ്. അപ്പോൾ നാടൻ പശുക്കൾക്ക് നാടൻ പുല്ല് തന്നെയാണ് നല്ലത് കൂടുതലും.
1: ഈ പുല്ലിനൊക്കെ ജലസേചനത്തിനുള്ള
2: അതെല്ലാം പമ്പും എല്ലാം വെച്ചിട്ടുണ്ട്. തേങ്ങാ പുണ്ണാക്ക്, പിന്നെ പരുത്തിക്കുരു പുണ്ണാക്ക്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു പശുവിനെ കൊണ്ടുവന്നപ്പോ തന്നെ അത് ഗർഭിണിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, പുള്ളിക്കാരിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കൂടുതലും. അപ്പൊ ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോ ആദ്യം ഞാൻ ആലോചിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് ബൈ എക്സ്പീരിയൻസ്, അത് നമുക്ക് വാങ്ങാൻ കിട്ടൂല കടയിൽ
1: നിന്ന്.
2: അതന്നെ, നമ്മൾ ആ ഫീൽഡിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ ബോൾഡായെന്ന് തോന്നുന്നു ഞാൻ.
1: അപ്പൊ ഈ പശുക്കളുടെ, മാഡം സൂചിപ്പിച്ച് നമ്മുടെ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
2: പാല്, പാലിന്റെ തൈര് എടുക്കുന്നുണ്ട്, നമ്മള് വെണ്ണയാക്കുന്നുണ്ട്, അത് വെണ്ണ ഉരുക്കി നെയ്യായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബുക്കിംഗ് ആണ്, കാരണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞുള്ള പാലാണ് ഞാൻ എനിക്ക് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
1: ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മള് നാടൻ രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാതിരിയാണോ അതോ നെയ്യൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്?
2: ഉണ്ട്. ഒരു എനിക്ക് വെണ്ണ എടുക്കാനായിട്ട് എനിക്കൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ നാടൻ ഉരുളി തന്നെയാണ് ഞാൻ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്.
1: അപ്പൊ ഈ വേനൽക്കാലം നടക്കുവാണല്ലോ, നല്ല ചൂടും ഉണ്ട്, പശുക്കളെ അപ്പം പരിചരിക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കാറുണ്ട്?
2: ആ, ഇപ്പൊ വേനൽ ഇച്ചിരി പ്രശ്നമാണ്, നമുക്ക് മനുഷ്യർക്കും അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ മൃഗങ്ങളുടെ കാര്യം പറയണോ, പിന്നെ ഈ നാടൻ പശുക്കൾക്ക് ഒരു ഗുണമുള്ളത് അവരെല്ലാം സഹിക്കും, എത്ര ഹൈ എക്സ്ട്രീം ക്ലൈമറ്റും ലോ എത്ര വന്നാലും അവർക്കതൊരു പ്രോബ്ലം അല്ല, പിന്നെ അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരാറില്ല. ഞാൻ വളരെ റെയർ ആയിട്ടേ ഡോക്ടറെ വിളിക്കാറുള്ളൂ. ആ, പിന്നെ നമ്മുടെ തന്നെ നാടൻ പെല്ലറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, കെമിക്കൽ അടങ്ങിയ ഒരു സാധനവും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഹെൽത്തി ആണ്, അവർക്ക് ആ ചൂട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല.
1: നമ്മുടെ ഈ നാടൻ പശുവിന്റെ ചാണകം വേണം പറഞ്ഞത് നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യാൻ തികയുന്നില്ലെന്ന്, ഗോമൂത്രത്തിനും നല്ല ഡിമാൻഡ് ആണല്ലോ.
2: ഉണ്ട്. കാരണം എനിക്കിപ്പം രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് കന്നാസ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് നിറച്ച് അവർക്ക് വേണം, അവർക്ക് കൃഷി ചെയ്യാൻ വേണം, പിന്നെ അവർക്ക് എന്തോ മെഡിസിനൊക്കെ എന്തിനോ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ ഒന്ന് രണ്ടു പേരിങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ മരണം നടക്കുമ്പോൾ ചടങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്.
1: അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പശു വളർത്തൽ തുടങ്ങുമ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാന എയിം എന്ന് പറയുന്നത് പാല് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ നാടൻ പശുക്കളെ വളർത്തിയാൽ ഒന്ന് നമ്മൾ അവരെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്, ഓർഗാനിക് ഫാമിംഗിന് വേണ്ടി അത് ഹെൽപ്പ് ആവുന്നുണ്ട്, പ്ലസ് ഈ പ്രൊഡക്ട്സിനൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട്. എക്സ്പീരിയൻസ് വെച്ച് മാഡം ഇതൊരു ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും?
2: അത് ഗ്രാജുവലി പറ്റുള്ളൂ, അതൊരു സ്ലോ ഗ്രോയിങ് ഗ്രാഫ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പം പച്ചക്കറി കൊണ്ട് മാത്രം അല്ലെങ്കിൽ പാല് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നൊരു ഓയിൽ യൂണിറ്റ് ഉണ്ട്, എനിക്ക് ഒരു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്, അതിനൊരു ഡ്രയർ ഉണ്ട്, ചോപ്പർ ഉണ്ട്, പിന്നെ ഓയിൽ എക്സ്ട്രാക്ടിങ് മെഷീനുണ്ട്, പിന്നെ വാക്യൂം സീൽ മെഷീനുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനത് മുദ്ര ലോൺ വഴി എടുത്തതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഓയിലും ഇതിന്റെ കൂടെ
1: പോകുന്നുണ്ട്, സോഴ്സ് ചെയ്യുന്നു
2: എനിക്ക് തന്നെ ഉണ്ട്. അപ്പൊ എന്റെ പറമ്പില് തികയാതെ വരുമ്പോ എനിക്ക് പരിചയക്കാരുടെ ഞാൻ എടുക്കുന്നുണ്ട്.
1: പിന്നെ മാഡം സൂചിപ്പിച്ച് പച്ചക്കറി ഉണ്ടെന്ന്, ഓർഗാനിക് നമ്മുടെ വെജിറ്റബിൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പച്ചക്കറിയാണ് ഉള്ളത്?
2: എല്ലാം നമ്മുടെ പാവൽ, പടവലം, കത്തിരി, വഴുതന, തക്കാളി, വെണ്ട, ടൊമാറ്റോ എല്ലാം ഉണ്ട്, കോളിഫ്ലവർ.
1: എത്ര സ്ഥലത്താണിത്?
2: അതിപ്പോ 52 സെന്റിൽ ഞാനിപ്പോ ഫസ്റ്റ് പ്രിസിഷൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഡ്രിപ്പ് ലൈൻ ഒക്കെ ഇട്ടിട്ട് പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഏകദേശം കഴിയാറായി. അപ്പൊ അതിന് പാരലായിട്ട് ഒരു 75 സെന്റിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോ 12 കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യാൻ കഴിയണം, ഒരിടത്ത് കഴിയുമ്പോഴേക്കും അടുത്തടുത്ത് ഉണ്ടാവണം, അവിടെ കഴിയുമ്പോഴേക്കും മറ്റടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയണം.
1: ഈ പ്രിസിഷൻ ഫാമിംഗ് ഇപ്പം ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഇട്ടിട്ട്. ഇതൊന്ന് വിശദീകരിക്കാം മാഡം, എങ്ങനെയാണ് ഇത് ചെയ്തത്?
2: ഇതുകൊണ്ടുള്ള ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്, വീഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, കള കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്ലസ് പിന്നെ വെള്ളം നന വളരെ കുറച്ച് മതി. അപ്പൊ രാവിലെ ഒരു അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അത് മതി.
1: ആദ്യം ആ ഫീൽഡ് ലേഔട്ട് ചെയ്ത് നമുക്ക്
2: അതെ ബണ്ട് പിടിക്കും, ബണ്ട് പിടിച്ചിട്ട് ആ ബണ്ടിനകത്ത് നമ്മളൊരു 2-3 വിളക്കുള്ള വളങ്ങൾ അകത്ത് കൊടുക്കും. അതിപ്പോ നമ്മുടെ നാടൻ വേപ്പിൻ പിണ്ണാക്ക്, സൂഡോമോണാസ്, പിന്നെ ചാണകം, നമ്മുടെ ചാണകം തന്നെ. എനിക്കൊരു കമ്പോസ്റ്റ് കുഴിയുണ്ട്, നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ഉണക്കയാണെങ്കിലും പച്ചയാണെങ്കിലും എല്ലാ വേസ്റ്റും, ഇലകളും, നമ്മൾ കട്ട് ചെയ്യുന്ന പ്രൂൺ ചെയ്യണം എല്ലാം കൂടി ആ കമ്പോസ്റ്റ് കുഴിക്കകത്തിട്ടിട്ട് ഗോമൂത്രവും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കും. അത് 2 മാസം കഴിയുമ്പോഴേക്കും ശരിക്കും കറുത്ത് ബ്ലാക്ക് ഗോൾഡ് പോലെ കറുത്ത പൊടിയായിട്ട് വരും കമ്പോസ്റ്റ്. ഇതാണ് മെയിൻ ആയിട്ടും ഈ ബണ്ടെടുത്തിട്ട് അതിനകത്ത് ഇടുന്നത്. എന്നിട്ട് മണ്ണിട്ട് കവർ ചെയ്തിട്ടാണ് ഡ്രിപ്പ് ലൈൻ ഇടുന്നത്. ഡ്രിപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞിട്ട് മൾച്ചിങ് ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ തൈകൾ വെക്കുന്നത്. തൈകളോ വിത്തോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ. അതൊരു ഒരു ഈൽഡ് ഇപ്പൊ ഞങ്ങൾക്ക് കഴിയാറായി, പയറൊക്കെ ഇപ്പൊ കഴിഞ്ഞു, കഴിഞ്ഞിപ്പോ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മൾച്ചിങ് ഷീറ്റ് മാറ്റി ഇട്ടിട്ട് 2 ദിവസം നല്ലോണം വെയിൽ കൊള്ളിക്കും. വെയിൽ കൊള്ളിച്ചിട്ട് അതിൽ സൂഡോമോണാസ് ഇട്ട് നമ്മൾ പിന്നെ കമ്പോസ്റ്റ് കുറച്ചിട്ടാൽ മതി, അധികം ഇടണ്ട, ആദ്യത്തെ പോലെ നമ്മൾ ഇടണ്ട, കുറച്ചൊന്ന് ഇട്ട് മണ്ണൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം മൾച്ചിങ് ഷീറ്റ് തന്നെ കവർ ചെയ്യും. എന്നിട്ട് അടുത്ത വെള്ളം നമുക്ക് ഉടനെ തുടങ്ങാം.
1: വെള്ളം നമ്മൾ എങ്ങനെയാണ്? മോട്ടർ വെച്ച്?
2: പമ്പുണ്ട്, പമ്പുണ്ട്, ബോർവെല്ലാണ്. ബോർവെല്ല് എല്ലാം ഡ്രിപ്പ് ലൈൻ്റെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്.
1: ഇതും നല്ല നമുക്ക് കുറെ വർഷം യൂസ് ചെയ്യാന്ന് തോന്നുന്നല്ലേ, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഡ്രിപ്പ് ലൈൻ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ.
2: അതെ പിന്നെ നമുക്ക് പണി കുറവാണ്, പണി വളരെ കുറവാണ്. ആദ്യത്തെ ഒരു ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അത് മാനേജ് ചെയ്ത് പോവാം.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ ജൈവമായിട്ട് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഈ കീടങ്ങളും രോഗങ്ങളും ആണല്ലോ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തോതൊന്നും കുറഞ്ഞ് കണ്ടിട്ടുണ്ട്?
2: വളരെ കുറവാണ്, കാരണം എനിക്ക് ആദ്യം ചെയ്തപ്പോ ഉണ്ടായ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ ഇല്ല. കാരണം നമ്മുടെ മണ്ണ് കുറെ കൂടെ നന്നായി. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയ സമയത്ത് ഞാനിപ്പം ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പം മണ്ണ് നമ്മൾ ഒന്നും ചെയ്യാതിട്ടിരുന്ന മണ്ണായിരുന്നു അത്. ഫസ്റ്റ്

0: ഫസ്റ്റ് നമുക്ക് വിള നന്നായിട്ട് കിട്ടി, രണ്ടാമത്തെ വിള വന്നപ്പോൾ നല്ലോണം ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തു. അപ്പോഴാണ് ഞാനിങ്ങനെ പഠിച്ചു വരികയാണ്, ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് മണ്ണ് ആദ്യത്തെ ഉണ്ടായിരുന്ന അത് കുറെ കാലം യൂസ് ചെയ്യാതിട്ടിരുന്നപ്പോൾ കിടന്ന മണ്ണിന്റെ
1: ശക്തി
0: അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു. അപ്പൊ നോക്കി മണ്ണരയില്ല, പശുക്കളുടെ അപ്പം എണ്ണം കൂടി വരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവരുടെ ചാണകം ഉപയോഗിച്ച് വന്നപ്പോഴേക്കും ഇപ്പൊ മണ്ണങ്ങ് നന്നായി. മണ്ണ് നന്നായി ഇടുന്ന വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുണ്ടെങ്കിൽ വീഡ്സും പിന്നെ മറ്റേ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്കും എല്ലാം
1: കുറവായിരിക്കും.
0: സ്വന്തമായിട്ട് ഇപ്പം ചില വിത്തുകളേ ഉള്ളൂ, എല്ലാ വിത്തുകളും എന്റെ സ്വന്തമായിട്ടില്ല. നമുക്കിപ്പം നല്ലോണം ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് വിത്തുകളും നാടൻ വിത്തുകളും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ഒന്നിൽ കുറഞ്ഞാലും നമുക്ക് അടുത്തതിൽ കയറണം. കാരണം രണ്ട് ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ജൈവമാവുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി അങ്ങ് ഉണ്ടാവത്തുമില്ല, ഉണ്ടാവുന്നത് നല്ല സാധനമാണ്.
1: അപ്പൊ ഇത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കീടങ്ങളും രോഗങ്ങളും എന്തായാലും വരാതിരിക്കത്തില്ല. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്?
0: അത് ഞാനിപ്പോ സ്ക്രമോൺ യെല്ലോ ട്രാപ്പ് ബ്ലൂ ട്രാപ്പും ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗോമൂത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സ്പ്രേ ചെയ്യും. പിന്നെ ഓർഗാനിക് രീതിയിലുള്ള പെസ്റ്റിസൈഡ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യും.
1: ഈ ഗോമൂത്രം എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്യുക?
0: അതെ അതെ അതെ, ഗോമൂത്രം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പൊ അവിടുത്തെ ഫാമിലി സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ തൊഴുത്ത് കഴുകി വരുന്നത് രണ്ട് മൂന്ന് നാലായിട്ട് നമ്മൾ ഇങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വന്ന് ഇത് കളക്ട് ചെയ്യും. അതൊരുമാതിരി ടാറിന്റെ കളറായിരിക്കും, കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവർ കഴിക്കുന്ന ഭക്ഷണം എന്തായാലും ഇവർ തട്ടിയിടുമല്ലോ, പുണ്ണാക്കും അതൊക്കെ തട്ടിയിടും. ഇതെല്ലാം കൂടെ കഴുകി വരുന്നതാണ്. അപ്പൊ അത് ശരിക്കും നല്ല വളമാണ്. അതൊരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിനകത്ത് തന്നെ അത് ഫെർമെന്റ് ചെയ്ത് ശരിക്കും അതൊരു സ്ലറി രൂപമാവും. അതിനെ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്.
1: അപ്പൊ ഈ മാഡം പറഞ്ഞില്ലേ പൂജപ്പുരിയിലാണ് ചെയ്യുന്ന സിറ്റി ഏരിയ ആണ്. അപ്പം ഇത്രയും പശുക്കളൊക്കെ ഉള്ളപ്പം ഈ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ പ്രശ്നം വല്ലതും വന്നിട്ടുണ്ടോ?
0: ഇതുവരെ വന്നിട്ടില്ല. എന്തെന്ന് വെച്ചാല് നമ്മുടെ നാടൻ പശുക്കളുടേത് ഭയങ്കര നല്ല ചാണകം, ഞാൻ പറഞ്ഞല്ലോ ഒരു ചാണകം, അതിന് സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാല്, അതിന് നാറ്റമല്ല. കാരണം ആരും പരിസരത്തുള്ളതിലോ ആരും നമുക്ക് ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല. HFന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല, നമ്മൾ എനിക്ക് തൊട്ടടുത്ത് തന്നെ കുറെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ ഫാമിൽ ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: കാണാൻ വേണ്ടി ആൾക്കാരും വരും അല്ലേ?
0: പിന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുവരും, കുഞ്ഞുങ്ങളും ഇപ്പൊ ഒരു അഞ്ചു പേരുണ്ട്, അവരുടെ കൂടെ കളിക്കും.
1: അതൊരു ചെറിയൊരു ഫാം ടൂറിസം മാതിരി വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
0: ഫ്യൂച്ചറിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: നമ്മുടെ നാടൻ പശു എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് ഒരു അട്രാക്ഷൻ തന്നെയാണ് ആൾക്കാർക്ക്.
0: ഞാൻ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
1: അവർക്ക്
0: വന്നിരുന്നു അവരുടെ ഓർമ്മകളെല്ലാം ഒന്ന് അയവിറക്കാനും അവർക്ക്. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഒരു മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പുള്ളി വന്നായിരുന്നു. പുള്ളി വളരെ മ്യൂട്ടായിരുന്ന ഒരു സമയമായിരുന്നു, അധികം ആരുടെ അടുത്ത് സംസാരിക്കില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പുള്ളിയെ കൊണ്ട് വന്നായിരുന്നു ഫാമില്. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം പുള്ളി നോൺ സ്റ്റോപ്പായിട്ട് പുള്ളി സംസാരിച്ചു. അവൾ എന്നോട് ഒത്തിരി നന്ദി പറഞ്ഞു. പഴയ കാലത്ത് പുള്ളി കൃഷി ചെയ്തിരുന്ന കാര്യങ്ങളും അന്നത്തെ ആൾക്കാരുടെ പേര് വരെ ഓർമ്മിച്ച് പുള്ളി പറഞ്ഞു.
1: ഭയങ്കര,
0: കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും മൂഡ് ഡൗൺ ആണെങ്കിൽ ഇവരടുത്ത് പോയി ഒന്ന് നിന്നാൽ മതി, ഇവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, നമ്മുടെ ഓറ തനിയേ കയറും. നമ്മൾ പോസിറ്റീവായിട്ട് വളരെ നന്നായിട്ട് നമ്മൾ ബ്രൈറ്റ് ആവും. ഒത്തിരി എക്സ്പീരിയൻസ്
1: ഉണ്ടായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവും. അതാ ഈ നാടൻ പശുക്കൾക്കേ ഉള്ളൂ, അവർക്കൊരു സൂര്യകേതു നാഡിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൂര്യന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു സൂര്യന്റെ എനർജി അവർ അട്രാക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾക്ക് കൂടി തരും അവര്.
1: ഇതിപ്പോ ഈ പശുക്കളുടെ ഡിമാൻഡ് വെച്ച് ആൾക്കാർ വരാറുണ്ടോ?
0: ഉണ്ട്, ഒത്തിരി പേര്. എന്റെ ഇപ്പോൾ വാട്സാപ്പിൽ തന്നെ ഞാൻ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊക്കെ പശുക്കളെയാണ് ആവശ്യം. ഞാനത് എങ്ങനെ കൊടുക്കും? കാരണം എനിക്കിപ്പോ ഒത്തിരി പാല് ഡിമാൻഡുണ്ട്, അത് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് ആർക്ക്
1: കൊടുക്കണം. കുത്തിവെച്ചാണോ?
0: ആർട്ടിഫിഷ്യലും ഉണ്ട്.
1: അല്ല, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കുത്തിവെക്കുമ്പോ ഇതിന്റെ നാടൻ പശുവിന്റെ സെമൻസ് ഉണ്ടല്ലേ?
0: ഉണ്ട്, വെച്ചൂര് തന്നെയാണ്. അതെ അതെ, ഡോക്ടറിന് ചെയ്യുന്ന വെച്ചൂര് തന്നെയാണ്.
1: അപ്പൊ പിന്നെ ആ ഒരു വലിയ പ്രശ്നം അത് വരുന്നില്ല.
0: ഇല്ല ഇല്ല.
1: പച്ചക്കറി ഒഴിച്ച് വേറെ മറ്റേ കൃഷികളും ഉണ്ടോ?
0: വാഴയ്ക്ക് മാത്രമായിട്ട് ഞാൻ ഒരു ഏരിയ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കപ്പയുണ്ട്, ഏത്തനുണ്ട്, രസകദളിയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, എല്ലാം ഉണ്ട്.
1: അപ്പൊ വാഴ കൃഷി സെപ്പറേറ്റ് ആയിട്ട്,
0: സെപ്പറേറ്റ് ഒരു ഏരിയ അതിന് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്.
1: അപ്പൊ പച്ചക്കറി വിട്ടിട്ട് ഈ വാഴയിലോട്ട് വരാനുള്ള സ്പെഷ്യൽ അട്രാക്ഷൻ വല്ലതും ഉണ്ടായിരുന്നു?
0: അങ്ങനെ അതല്ല, നമുക്ക് കൃഷിയാവുമ്പോൾ ഡിമാൻഡ് അനുസരിച്ചല്ലേ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം പഴത്തിന് നല്ല ഡിമാൻഡ്, ഞാലിപ്പൂവിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്,
1: ഓർഗാനിക് ആവുമ്പോൾ
0: പിന്നെ
1: ജൈവമാവും.
0: അതെ അതെ അതെ അതെ. അപ്പൊ അതിന് നമുക്കൊരു പെട്ടെന്നൊരു എമൗണ്ട് കിട്ടും. നമുക്കിപ്പോ ഒരു കൊല കൊണ്ടുകൊണ്ട് കൊടുത്താലും പഴമാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ബൾക്ക് എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ വാങ്ങുന്നുണ്ട്. എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഒരു 4-5 kg ഒരുമിച്ചാണ് അവർക്ക് വേണ്ടത്.
1: അപ്പൊ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. മാഡം പറഞ്ഞ വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്, പച്ചക്കറിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ പശുക്കള്.

0: നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇതൊഴിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: ഒരു ഫാം ടൂറിസം പ്ലാൻ ചെയ്യണുണ്ട്
0: ഭാവിയിൽ.
1: ഭാവിയില് കാരണം എനിക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഞാനിപ്പോ എന്റെ ആദ്യത്തെ ഫാമിലി പശുക്കളുള്ള ഫാമില് ഒരു 78 മരങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം എക്സോട്ടിക് ആണ്. അപ്പം സന്തോളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അബിയുണ്ട്, എല്ലാം റംബൂട്ടാനുണ്ട്, മാങ്കോസ്റ്റീൻ ഉണ്ട്, പിന്നെ നമ്മൾ പഴയ നൊസ്റ്റാൾജിയ വെച്ചിട്ട് നാടൻ കാരയ്ക്ക, അരിനെല്ലി, അങ്ങനത്തെയൊക്കെ നമ്മുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഓർമ്മ വെച്ചിട്ട് അങ്ങനത്തെ കുറെ നാടൻ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 10-85 മരങ്ങളും വെച്ചിട്ടുണ്ട് ഫാമില്.
0: പിന്നെ
1: ജാമ്പ, നമ്മുടെ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നാടൻ ജാമ്പയുണ്ട്, ബെൽ ജാമ്പയുണ്ട്, പേരയ്ക്ക തന്നെ പലതരം വെച്ചിട്ടുണ്ട്, പിന്നെ സീതപ്പഴം എല്ലാം.
0: പശുക്കളെ പുറത്ത് ഫാമിലോട്ട് അഴിച്ചു വിടാം?
1: ഉണ്ട്, അതിനൊരു ഏരിയ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കും ഈ ഒരു ചർച്ച ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: നാടൻ പശു വളർത്തലും ജൈവ കൃഷിയുമായി മുന്നേറുന്ന സംരംഭകയായ ശ്രീമതി വീണ രാജ്കുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ട്

രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴുന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പുകൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വെള്ളത്തിന്റെ ലഭ്യതയനുസരിച്ച് വേണം ഇനം തെരഞ്ഞെടുക്കാൻ. പോളരോഗത്തിന്റെയും തണ്ടുതുരപ്പിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും.

0: ഉമ ഗൌരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് മൂന്നാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായി. അപ്പോൾ നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നായ്ക്കളിൽ കണ്ടുവരുന്ന കള്ളഗർഭം അഥവാ സ്യൂഡോ പ്രഗ്നൻസി എന്നാൽ എന്താണ്? ഉത്തരം കേട്ടോളൂ. ഇണ ചേർന്നതിനു ശേഷം നായ്ക്കൾ ഗർഭം ധരിച്ചിട്ടില്ലെങ്കിലും ഗർഭലക്ഷണം കാണിക്കുന്നതിനെയാണ് സ്യൂഡോ പ്രഗ്നൻസി അഥവാ കള്ളഗർഭം എന്ന് പറയുന്നത്. ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വേടും സമാപിക്കുന്നു.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഗീതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ബാലഭാസ്കർ.

ചിത്രം അങ്ങനെ ഒരു അവധിക്കാലത്ത്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഡാന റാസിക് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭീഷ്മർ. ഒ എം കരുവാരക്കുണ്ട് എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് കെ ലത്തീഫ്.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: രവിശങ്കറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാഫല്യം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൗരന്മാർക്കിടയിലെ വിശ്വാസവും മൂല്യബോധവും സ്വഭാവ ഗുണങ്ങളുമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വികസ്വര രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ. 17th പെൻഷൻ അദാലത്ത് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അധ്യക്ഷനാകും. അമേരിക്കയുമായുള്ള തർക്കപരിഹാരത്തിന് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് പോംവഴിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. KSRTCയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങി. അടുത്ത ഗെയിംസ് 2030 ഖത്തറിൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കാക്കക്കറമ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി. കാർത്തിക് പാടിയ ഗാനം ഇതാ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ശങ്കർ മഹാദേവൻ പാടിയത് ചിത്രം പുതിയ മുഖം. കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ സംഗീതം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ഉഷ ഖന്നയുടെ സംഗീതത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി.

ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഗായകർ യേശുദാസ്, ചിത്ര. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ചിട്ടപ്പെടുത്തിയത് ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മാനത്തെക്കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ. ചിത്രം സൂത്രധാരൻ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു.
1: അവര് പറഞ്ഞു, അവര് 5-ാം മാസം മുതല് ഫ്ലൂയിഡൊക്കെ പോയി കടത്തി, 7.5 മാസമായപ്പം ഡെലിവറി ആയി. ആ മോനിപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റാണെന്ന് എന്നെ പരിചയം. എന്ത് സന്തോഷം തോന്നുന്നു. അതുപോലെ ഒത്തിരി പേര് വരാറുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ഒരു ഗാനം കൂടി കേൾക്കാം. കലണ്ടർ എന്ന ചിത്രത്തിന് വേണ്ടി അനിൽ പനച്ചൂരൻ വരികളെഴുതി അഫ്സൽ യൂസഫ് സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
2: പാപനാശം ശ്രീ അശോക് രമണി പാടിയ പാപനാശം ശിവൻ കൃതികൾ കേൾക്കാം. വയലിൻ ഡൽഹി സുന്ദർരാജ്, മൃദംഗം ശ്രീമുഷ്ണം വി രാജാറാവു, ഖടം വി സുരേഷ്. ആദ്യമായി മായാമാളവ ഗൗളരാഗത്തിൽ മഹിമൈ അറിയ എന്ന കൃതി കേൾക്കാം. ആദ്യ

നിങ്ങൾ ഇതുവരെ കേട്ടത് പാപനാശം ശ്രീ അശോക് രമണി പാടിയ പാപനാശം ശിവൻ കൃതികൾ. വയലിൻ ഡൽഹി സുന്ദർരാജ്, മൃദംഗം ശ്രീ മുഷ്ണം വി രാജാറാവു, ഖടം വി സുരേഷ്.

ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ഈറ്റ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി മാധുരിയും പാടിയത്, യൂസഫലി കച്ചേരിയുടെ വരികൾ, ജി ദേവരാജിൻ്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി FM 101.9. നിശാസുരഭി. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ നിശാസുരഭിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ഏഴു നിറങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 1000 കണ്ണുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ.

0: ഇന്നത്തെ നിശാസുരഭി സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്.
1: ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സാധനയിൽ ഗാന്ധിജി 11 വ്രതങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അഹിംസ, സത്യമസ്തേയ, ബ്രഹ്മചര്യമസംഗ്രഹ, ശരീരശ്രമ അസ്വാദ, സർവത്ര ഭയവർജന, സർവധർമ്മീ സമാനത്വ, സ്വദേശീ സ്പർശഭാവന. ഇതിൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അസംഗ്രഹം എന്നിവ ചിരപ്രതിഷ്ഠിതങ്ങളാണല്ലോ. ഗാന്ധിജി 6 പുതിയ വ്രതങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ശരീരശ്രമം, അസ്വാദ്, ഭയവർജനം, സർവധർമ്മ സമാനത്വം, സ്വദേശി, സ്പർശഭാവന എന്നിവ. സമൂഹമധ്യത്തിൽ നിന്നുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായുള്ള തപാനുഷ്ഠാനത്തിൽ ഇവ അനുപേക്ഷണീയമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മനുഷ്യൻ ശരീരപ്രയത്നം ചെയ്ത് വേണം ആഹാരം സമ്പാദിക്കാൻ എന്ന തത്വം ആദ്യമായി ഊന്നിപ്പറഞ്ഞത് ബോണ്ടരേഫ് എന്ന റഷ്യൻ ലേഖകനാണ്. ടോൾസ്റ്റായ് ആ ആശയം സ്വീകരിച്ച് വിപുലമായ പ്രചാരം നൽകി. ടോൾസ്റ്റായിൽ നിന്ന് ഈ തത്വം ഗ്രഹിച്ച മഹാത്മജി ഇതേ ആശയം തന്നെയാണ് ഗീതയിൽ 3 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. യജ്ഞം അനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. യജ്ഞം എന്ന പദത്തിന് അധ്വാനത്തിലൂടെ ആഹാരം നേടുക എന്ന വ്യാഖ്യാനമാണ് ഗാന്ധിജി നൽകിയത്. ഗാന്ധിജി പറയുന്നു, ശരീരാധ്വാനം ചെയ്യാത്ത ഒരാൾക്ക് ആഹാരം കഴിക്കാൻ അവകാശമുണ്ടാവുന്നതെങ്ങനെ? ബൈബിളിൽ പറയുന്നു, നെറ്റിയിലൂടെ വിയർപ്പൊഴുക്കി നീ ആഹാരം കഴിക്കുക എന്ന്. രാപകൽ കിടക്കയിൽ കിടക്കുകയും അവിടെ കിടന്നു തന്നെ ആഹാരം കഴിക്കുകയും ചെയ്യുന്ന യക്ഷപ്രഭുവിന് വളരെ നാൾ അവിടെ കഴിഞ്ഞുകൂടാൻ ഒക്കുകയില്ല. അയാൾക്ക് പെട്ടെന്ന് ജീവിതം മുഷിഞ്ഞു പോകും. അതുകൊണ്ട് അയാൾ കായിക വ്യായാമത്തിലൂടെ വിശപ്പ് വളർത്തിയെടുക്കുകയും അങ്ങനെ സ്വയം ഭക്ഷണം കഴിക്കാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യുന്നു. അപ്പോൾ ധനികനായാലും ദരിദ്രനായാലും എല്ലാവരും ഏതെങ്കിലും രീതിയിൽ വ്യായാമം ചെയ്തേ തീരുവെങ്കിൽ ആ വ്യായാമത്തിന് ഉൽപ്പാദനക്ഷമമായ ഒരു പ്രവൃത്തിയുടെ രൂപം എന്തുകൊണ്ട് നൽകിക്കൂടാ? കൃഷിക്കാരനോട് പ്രാണായാമം ചെയ്യാനോ മാംസപേശികൾ ഇളക്കാനുള്ള വ്യായാമം ചെയ്യാനോ ആരും ആവശ്യപ്പെടാറില്ല. മനുഷ്യരാശിയിൽ 10-ന് 9 ഭാഗവും കൃഷിയോ മറ്റ് ദേഹാധ്വാനപരമായ ജോലിയോ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. ശേഷിച്ച 10-ൽ 1 ഭാഗം ആളുകൾ കൂടി ഭൂരിപക്ഷത്തിൻ്റെ മാതൃക സ്വീകരിക്കുമെങ്കിൽ ലോകം എത്രയോ ആരോഗ്യവും സന്തുഷ്ടവും സമാധാനപൂർണവുമായിരുന്നേനെ. പദവിയെ ചൊല്ലിയുള്ള ഗർഹണീയമായ പരിഗണനാഭേദങ്ങളെല്ലാം അവസാനിക്കും. അധ്വാനം എല്ലാവരുടെയും പൊതുധർമ്മമാകണം. ദരിദ്രർക്ക് ധനികരെ അസൂയയാണ്. എല്ലാവരും ആഹാരം തേടുന്നതിന് പണിയെടുക്കുമെങ്കിൽ പദവ്യത്യാസങ്ങൾ തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. അവരവർക്ക് വേണ്ട ഭക്ഷണത്തിന് മാത്രം ജോലി ചെയ്തു തുടങ്ങിയാൽ എല്ലാവർക്കും ഭക്ഷണവും വിശ്രമവും ലഭിക്കും. ഈ അധ്വാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം. മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നതിന് പകരം ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കും. അപ്പോൾ ഭക്ഷണരീതി ലളിതമാകും, രോഗങ്ങൾ കുറയും, സാമ്പത്തിക അസമത്വങ്ങൾ മാറും. ഇങ്ങനെ ഗാന്ധിജി ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന എത്ര ഉന്നതനും തോട്ടിപ്പണി വരെയുള്ള ജോലികൾ ചെയ്യണമായിരുന്നു. സമൂഹത്തിന് ആവശ്യമുള്ള തൊഴിലാണ് ഒരു ന്യായാധിപനും പ്രൊഫസറും ഡോക്ടറുമൊക്കെ ചെയ്യുന്നതെങ്കിലും അവരുടെയും ആഹാരം ചിലരുടെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ. അതുകൊണ്ട് പ്രതീകാത്മകമായെങ്കിലും പശ്ചാത്താപ രൂപത്തിലെങ്കിലും ഇക്കൂട്ടർ ദിവസം 1 മണിക്കൂറെങ്കിലും ഉൽപ്പാദനപരമായ കായികാധ്വാനം അനുഷ്ഠിക്കണമെന്നാണ് ഗാന്ധിജിയുടെ പക്ഷം. ദീർഘമായ ഉപവാസം കൊണ്ട് ക്ഷീണിതനായ അവസരങ്ങളിൽ പോലും ഗാന്ധിജി നിത്യേന ചർക്കയിൽ നൂൽ നൂൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് വസ്ത്രത്തിനാവശ്യമുള്ള നൂൽ സ്വയം നൂത്തുണ്ടാക്കിയിരുന്നു. ഗാന്ധി മാർഗജാരികൾ എന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനപരമായ ശരീരശ്രമം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് വെള്ളക്കാളർ ഉദ്യോഗമാണ്. ദേഹാധ്വാനം കഴിവതും കുറഞ്ഞിരിക്കണം. വീടുകളിൽ അധ്വാനപരമായ ജോലിയെല്ലാം സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്നു. അമ്മയെയും ഭാര്യയെയും വളരെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇക്കാര്യത്തിൽ മനസാക്ഷി കുത്തില്ല. ഗാന്ധിജി ഇതെല്ലാം ഹിംസയായി കണ്ടു. സത്യസാക്ഷാത്കാരത്തിന് ഉള്ള പ്രതിബന്ധങ്ങൾ. അഹിംസാത്മകമായ സർവോദയ സമൂഹത്തിൽ എല്ലാവരും തൊഴിലാളികളാണ്.
0: കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ മുംബൈയിൽ നിന്നും വിവിധ് ഭാരതി റിലേ കേൾക്കാം.

प्राप्त समाचारों के अनुसार एक युवा वायलिन वादक